ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 17 സെക്കൻഡും. 103.6 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 2, കൊല്ലവർഷം 1201, കർക്കിടകം 8, 2026 ജൂലൈ 24 വെള്ളിയാഴ്ച.

0: റിയൽ എഫമിന്റെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇപ്പോൾ കേൾക്കാം വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ഷഹദ് ബിൻ അലി.
1: മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വേർതിരിക്കുന്നതും അവനെ ഒരു യഥാർത്ഥ സാമൂഹിക ജീവിയാക്കി മാറ്റുന്നതുമായ ഏറ്റവും മനോഹരമായ വികാരങ്ങളിലൊന്നാണ് അനുതാപം. മറ്റുള്ളവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും സ്വന്തം ഹൃദയം കൊണ്ട് തൊട്ടറിയുകയും അതിൽ പങ്കുചേരുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. മറ്റുള്ളവരുടെ ചെരുപ്പിട്ട് നടക്കുക എന്നത് വളരെ പ്രസിദ്ധമായ ഒരു പഴഞ്ചൊല്ലാണ്. അതായത്, മറ്റൊരാളുടെ അവസ്ഥയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക എന്നതാണ്. ലളിതമായി പറഞ്ഞാൽ, മറ്റൊരാളുടെ സ്ഥാനത്ത് നമ്മെ തന്നെ പ്രതിഷ്ഠിച്ച് ചിന്തിക്കാനുള്ള കഴിവാണ് അനുതാപം. എന്നാൽ ഈ വികാരം എന്നത് വെറുമൊരു സഹതാപമല്ല. സഹതാപം മറ്റൊരാളുടെ അവസ്ഥയോട് തോന്നുന്ന ഒരു താൽക്കാലികമായ പാവം തോന്നൽ മാത്രമാണ്.

0: ഇവിയാക്കി മാറ്റുന്നതുമായ ഏറ്റവും മനോഹരമായ വികാരങ്ങളിലൊന്നാണ് അനുതാപം. മറ്റുള്ളവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും സ്വന്തം ഹൃദയം കൊണ്ട് തൊട്ടറിയുകയും അതിൽ പങ്കുചേരുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. മറ്റുള്ളവരുടെ ചെരുപ്പിട്ട് നടക്കുക എന്നത് വളരെ പ്രസിദ്ധമായ ഒരു പഴഞ്ചൊല്ലാണ്. അതായത്, മറ്റൊരാളുടെ അവസ്ഥയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക എന്നതാണ്. ലളിതമായി പറഞ്ഞാൽ, മറ്റൊരാളുടെ സ്ഥാനത്ത് നമ്മെ തന്നെ പ്രതിഷ്ഠിച്ച് ചിന്തിക്കാനുള്ള കഴിവാണ് അനുതാപം. എന്നാൽ ഈ വികാരം എന്നത് വെറുമൊരു സഹതാപമല്ല. സഹതാപം മറ്റൊരാളുടെ അവസ്ഥയോട് തോന്നുന്ന ഒരു താൽക്കാലികമായ പാവം തോന്നൽ മാത്രമാണ്. എന്നാൽ അനുതാപം അതിലും ആഴത്തിലുള്ളതാണ്. ഉദാഹരണത്തിന്, നാം റോഡിലൂടെ പോകവേ ഒരു അപകടം നടന്നതായി കാണുന്നു. അപകടത്തിൽപ്പെട്ട മനുഷ്യൻ വളരെ വേദനയോടുകൂടി തൻ്റെ ജീവനു വേണ്ടി വിലപിക്കുന്നതായി നാം കാണുകയാണ്. അപകടത്തിൽപ്പെട്ട മനുഷ്യനോട് നമുക്ക് വല്ലാത്ത സഹതാപമുണ്ട്, അദ്ദേഹത്തെ സഹായിക്കണമെന്നുണ്ട്. എന്നാൽ ജോലി തിരക്ക് കാരണത്താൽ തനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല എന്ന ചിന്തയോടുകൂടി നാം അവിടെ നിന്ന് പോവുകയാണ്. ഇതിനെയാണ് നാം കേവലം സഹതാപം എന്ന് പറയുന്നത്. എന്നാൽ ആ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് താൻ തന്നെയാണെങ്കിലോ എന്ന ചിന്തയിൽ, അയാളുടെ വേദന തൻ്റെ വേദനയാണ് എന്ന ചിന്തയിൽ, അയാളെ കോരിയെടുത്ത് അയാൾക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകി അയാളുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലേർപ്പെടുക എന്നതാണ് അനുതാപം എന്നത്. ജാതി മത വർഗ ഭേദമന്യേ മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്വർണ നൂലാണ് അനുതാപം. വിദ്വേഷവും അസൂയയും നിറഞ്ഞൊരു ലോകത്ത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉറവയായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നാളത്തെ തലമുറയ്ക്ക് നമ്മൾ പകർന്നു നൽകേണ്ട ഏറ്റവും വലിയ മൂല്യവും മറ്റൊന്നുമല്ല ഈ അനുതാപം തന്നെയാണ്. അനുതാപമുള്ള ഒരു മനസ്സ് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ മനുഷ്യനായി ജനിച്ചതിൻ്റെ സഫലത നമുക്ക് കൈവരും. വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും അനുതാപത്തിൻ്റെ പ്രാധാന്യം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അതിവേഗം പായുന്ന ആധുനിക ലോകത്ത് മനുഷ്യർ പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിലായാലും സൗഹൃദങ്ങളിലായാലും പരസ്പരം മനസ്സിലാക്കാൻ അനുതാപം സഹായിക്കുന്നതോടൊപ്പം തെറ്റിദ്ധാരണകൾ മാറ്റുവാനും പരസ്പരമുള്ള സ്നേഹവും ബന്ധങ്ങളുടെ ഊഷ്മളതയും വർദ്ധിപ്പിക്കുവാനും ഇത് സഹായിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും അവരുടെ വേദനയിൽ പങ്കുചേരുമ്പോഴും നമ്മുടെ മനസ്സിലും ഒരു പോസിറ്റീവ് ഊർജം നിറയും. ഇത് മനസ്സിന് ശാന്തിയും സംതൃപ്തിയും നൽകുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഫലം അനുതാപമാണ് എന്നത് ഹെലൻ കെല്ലറുടെ വാക്കുകളാണ്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുമ്പോൾ പ്രപഞ്ച സൃഷ്ടാവ് നിങ്ങളോട് കാരുണ്യം കാണിക്കുന്നു എന്ന് പ്രവാചകൻ മുഹമ്മദ് പഠിപ്പിക്കുന്നു. അനുതാപമാണ് ലോകത്തെ നിലനിർത്തുന്നത് എന്ന് ദലൈലാമ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ മഹത്വം അളക്കേണ്ടത് അവൻ മറ്റുള്ളവരുടെ വേദന എത്രമാത്രം മനസ്സിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് എന്ന് ആൽബർട്ട് ഐൻസ്റ്റീനും, ഒരു ജീവിയോടും വിദ്വേഷമില്ലാതെ എല്ലാവരോടും സൗഹൃദവും അനുതാപവും പുലർത്തുന്നവനാണ് യഥാർത്ഥ യോഗി എന്ന് ശ്രീമദ് ഭഗവത്ഗീതയും മൊഴിയുന്നു. സ്നേഹമുള്ളിടത്ത് മാത്രമേ ദൈവമുള്ളൂ, മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ആരാധന എന്ന് മഹാത്മാഗാന്ധിജിയുടെ മഹത് വചനങ്ങളാണ്. അനുതാപം എന്നത് ജന്മനാ ലഭിക്കുന്നൊരു മൂല്യമാണെങ്കിലും വ്യത്യസ്തരായ ആളുകളിൽ വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലുമാണ് ഇത് നിലകൊള്ളുന്നത്. എന്നാൽ നിരന്തരമായ പരിശീലനത്തിലൂടെ ആർക്കും ഇത് വളർത്തിയെടുക്കാവുന്നതാണ്. ആദ്യമായി മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കുകയും അവരുടെ സങ്കടങ്ങൾ പറയുമ്പോൾ തടസ്സപ്പെടുത്താതെ അവരെ വിലയിരുത്താതെ കേൾക്കാൻ തയ്യാറാവുകയും ചെയ്യുക എന്നതാണ്. ഒരാളുടെ സാഹചര്യം എന്താണെന്ന് പൂർണ്ണമായി അറിയാതെ അവരെക്കുറിച്ച് തെറ്റായ ധാരണകൾ ഉണ്ടാക്കാതിരിക്കുക. ചെറിയ കാര്യങ്ങളിലൂടെയെങ്കിലും ഒരു പുഞ്ചിരി, ഒരാശ്വാസവാക്ക്, അതല്ലെങ്കിൽ ഒരു ചെറിയ സാമ്പത്തിക സഹായം മറ്റുള്ളവർക്ക് തണലാകാൻ ശ്രമിക്കുക. മനുഷ്യൻ വളരെയേറെ പുരോഗമിച്ചു എന്ന് അവകാശപ്പെടുന്ന 21-ാം നൂറ്റാണ്ടിൽ അനുതാപത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് കൃത്യമായി വിവരിക്കുകയാണ് റോമൻ ക്രിസ്നറിക്ക് തൻ്റെ എംപതി വൈ ഇറ്റ് മാറ്റേഴ്സ് ആൻഡ് ഹൗ ടു ഗെറ്റ് ഇറ്റ് എന്ന പുസ്തകത്തിലൂടെ. ചുരുക്കത്തിൽ, അനുതാപമെന്നത് മനുഷ്യന് സർവേശ്വരൻ കനിഞ്ഞു നൽകിയ മഹത്തായ ഒരു വികാരമാണ്. അത് നിലനിർത്തുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ, യഥാർത്ഥ യോഗി. മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ തുടിക്കുന്ന ഹൃദയമാണ് പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടി.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ഷഹദ് ബിൻ അലി. ആകാശവാണി 103.6 റിയൽ എഫ്എം. എഫ്എം പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ റൊമാനിയൻ സന്ദർശനം പുരോഗമിക്കുന്നു. ബുക്കാറസ്റ്റിലെ വിക്ടോറിയ പാലസിൽ ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബൊലോജനുമായി മുർമു കൂടിക്കാഴ്ച നടത്തും.
2: ചോദ്യപേപ്പർ ചോർച്ച കേസിൽ കർശന ശിക്ഷാ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു.

കരട് റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിങ്കളാഴ്ച ബിൽ പാർലമെന്റിൽ പാസാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ CJP സമരത്തിന് പിന്തുണ അറിയിച്ച് 26 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ വാങ്ചുക് കഴിയുന്ന ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്നാരംഭിക്കും. 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. കായിക അധ്യാപകർക്ക് നൽകുന്ന GV രാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർദ്ദേശം നൽകി. അവാർഡ് നിർണയത്തിലെ അപാകം സംബന്ധിച്ച് കായിക അധ്യാപകർ നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. കേരളത്തിലെ ജയിൽ ഉപദേശക സമിതികൾ പുനഃസംഘടിപ്പിച്ചു. ജയിൽ DGP ചെയർമാനായ ഉപദേശക സമിതിയിൽ ജില്ലാ കളക്ടർമാർ, ജില്ലാ സെഷൻസ് ജഡ്ജിമാർ, ജില്ലാ പോലീസ് മേധാവികൾ, ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാർ എന്നിവരും മെമ്പർ സെക്രട്ടറിയായി ജയിൽ സൂപ്രണ്ടുമാരും ഗവൺമെന്റ് നിയമിക്കുന്ന നോൺ ഒഫീഷ്യോ അംഗങ്ങളും ഉണ്ടായിരിക്കും. അമീബിക് മസ്തിഷ്ക ജ്വരലക്ഷണങ്ങളോടെ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. സിംബാബ്വേക്കെതിരായ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഹരാരയിൽ സിംബാബ്വേയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

103.6 റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ച്. അല്പസമയത്തിനുള്ളിൽ 6:10 കാവ്യാഞ്ജലി, തുലാവർഷപ്പച്ച സുഗതകുമാരിയുടെ കവിത ആലപിക്കുന്നത് കെ ആദർശ. 6:15 പ്രഭാത വന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പാരിസൺസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, നഗരമേ നന്ദി. 7:15 ഡോക്ടർ ശങ്കർ CNT സെന്റർ അപൂർവഗാനം, സഹപ്രായോജകർ വെനീസിയ ബാത്വെയർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. അഞ്ചിന് മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം, പ്രായോജകർ GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാരക് ജ്വല്ലറി ശ്രദ്ധ. 7:45 സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. അഞ്ചിന് ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 HNK യൂറോളജി സെന്റർ നോവൽ ടൈം, പട്ടുനൂൽപ്പുഴു എസ് ഹരീഷ് എഴുതിയ നോവൽ. 8:02 പുത്തലത്തായി ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ ആർട്ട് കഫേ. 9:02 ഗാനോപഹാരം. 9:15 BMH ആരോഗ്യജാലകം. 9:30 ഇശൽമാല. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11:02 യുവർ ചോയ്സ്. 12:02 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. ഉച്ചയ്ക്ക് 1:02 ഗാനോത്സവം. 2:15 തുടർ നാടകം.

0: ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ തൻവി ഖുറാന.

103.6. പ്രഭാത വന്ദനം. പ്രഭാതവന്ദനത്തിൽ കേൾക്കാം വാഴക്കാട് എൻ എ റഹ്മാൻ പാടി.

0: പ്രഭാതവന്ദനം സമാപിച്ചു.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ കേൾക്കാം. ഭാര്യ എന്ന ചിത്രത്തിന് വേണ്ടി വയല രാമവർമ്മ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, എ എം രാജയും പി സുശീലയും പാടിയത്.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
0: മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് MS വിശ്വനാഥൻ സംഗീതം നൽകി. ബാബുമോൻ എന്ന ചിത്രത്തിനു വേണ്ടി P. സുശീല പാടിയതാണ് അടുത്ത ഗാനം.

ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതിമധുരത്തിൽ അവസാനമായി ചന്ദ്രകാന്തം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, MS വിശ്വനാഥൻ സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ അറിയാം കോഴിക്കോട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന ചില പ്രധാന പരിപാടികളെക്കുറിച്ച്. ടൗൺ ഹാളിൽ മ്യൂസീഷ്യൻസ് സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഗാനാലാപന മത്സരം 9 മണിക്ക്. നടക്കാവ് ഹോട്ടൽ ഈസ്റ്റ് അവന്യൂവിൽ സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന വായ്പാ മേളയും ബോധവൽക്കരണ സെമിനാറും ഉദ്ഘാടനം ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ്റെ ജനറൽ മാനേജർ നിക്സൺ മാത്തൂർ 9:30 നിർവഹിക്കുന്നു. അക്കാദമി ആർട്ട് ഗാലറിയിൽ ചിന്ത രവീന്ദ്രൻ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ പെയിൻറിംഗ് പ്രദർശനം 11 മണി മുതൽ. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജില്ലാ സർവോദയ മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യം ഉദ്ഘാടനം ആർസു 4 മണിക്ക് നിർവഹിക്കുന്നു. മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്യോഗ എംപോറിയം അങ്കണത്തിൽ കോഴിക്കോട് സർവോദയ സംഘത്തിൻ്റെയും ഓണം ഖാദി മേള ജില്ലാതല ഉദ്ഘാടനവും ഖാദി സൂപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനവും മന്ത്രി എ പി അനിൽകുമാർ 5 മണിക്ക് നിർവഹിക്കുന്നു. ഗാന്ധി റോഡ് സന്മാർഗദർശിനി വായനശാല ഹാളിൽ എസ് ജാനകി അനുസ്മരണം 5:30.
0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
6: Volkswagen Virtusനോടൊപ്പം 1.3 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
5: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
7: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
8: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
9: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
10: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
11: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
12: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
11: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
13: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നാരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും റിപ്പോർട്ടിന് അന്തിമരൂപം നൽകുക. തിങ്കളാഴ്ച ബിൽ പാർലമെന്റിൽ പാസാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച സംഭവത്തിന് ശേഷം 2.5 മാസത്തിനിടെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഉൾപ്പെടെ നിരവധി നടപടികൾ സ്വീകരിച്ചതായി നരേന്ദ്രമോദി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ അധ്യയന വർഷം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഥമ ഉത്തരവാദിത്തമെന്നും കഴിഞ്ഞ ദിവസം രാത്രി പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ച ഒരു ചെറിയ പ്രശ്നമല്ലെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇത് വേദനാജനകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2024 പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. ഡൽഹി റൌസ് അവന്യൂ കോടതി ഓഫീസർ അനുഗ്രോവർ ബാലികയുടെ കോടതിയാണ് പ്രത്യേക അതിവേഗ കോടതിയായി പ്രവർത്തിക്കുകയെന്ന് ഡൽഹി ഹൈക്കോടതി വിജ്ഞാപനത്തിൽ അറിയിച്ചു. തീസ് ഹസാരി കോടതിയിലെ മീഡിയ സെന്ററിന്റെ ചുമതല വഹിച്ചിരുന്ന ജഡ്ജി ബാലികയെ പ്രത്യേക ജഡ്ജിയായി റൌസ് അവന്യൂ കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവരുടെ ശിക്ഷ വേഗത്തിലും കർശനമായും നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിജ്ഞാപനം വന്നത്. നീറ്റ് പരീക്ഷാക്രമക്കേടിനെതിരായ CJP സമരത്തിന് പിന്തുണ അറിയിച്ച് 26 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ വാങ്ചുക്ക് കഴിയുന്ന ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ഡെസ്ക് റിപ്പോർട്ട്.
1: ഭാര്യ ഗീതാഞ്ജലി ആക്മോയുടെ സാന്നിധ്യത്തിലാണ് വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിച്ചത്. ഒരിടത്തും അക്രമം അനുവദിക്കാത്ത രീതിയിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് വാങ്ചുക്ക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സമഗ്ര പരിഷ്കരണങ്ങളും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ പരീക്ഷാക്രമക്കേടുകളിൽ ഉത്തരവാദിത്തം ഉറപ്പാക്കലും ആവശ്യപ്പെട്ടാണ് വാങ്ചുക്ക് കഴിഞ്ഞ മാസം 28 അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച സോനം വാങ്ചുക്ക് പൂർണ്ണ ആരോഗ്യം കൈവരിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ദിനചര്യകൾ പാലിക്കണമെന്നും എത്രയും വേഗം പഴയ ശരീരഭാരം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
0: രാജ്യതലസ്ഥാനത്തെ സുരക്ഷ പരിഗണിച്ച് രാവിലെ 7:30 മുതൽ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ ഇന്റർചേഞ്ച് സൗകര്യം ലഭ്യമായിരിക്കുമെന്നും DMRC വ്യക്തമാക്കി. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറിമാരെ നിയമിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന വിനീത് ജോഷിയെ പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നിയമിച്ചു. നരേഷ് പാൽ ഗാംഗ്വാറാണ് പുതിയ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ടി കെ അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയാക്കി. ഭവന നഗരകാര്യ സെക്രട്ടറി കതികതല ശ്രീനിവാസിനെ വടക്കുകിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായും നിയമിച്ചു. കേശവ് ചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. സുശീൽ കുമാർ ലോഹാനിയാണ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് സെക്രട്ടറി. സത്യേന്ദ്ര സിംഗിനെ നഗരവികസന വകുപ്പ് സെക്രട്ടറിയായും ഡി താരയെ മൂലധന വികസന വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പീയൂഷ് ഗോയൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി ജനറലാകും. കേന്ദ്ര മന്ത്രിസഭയുടെ നിയമന സമിതിയാണ് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകിയത്.
0: സർട്ടിഫിക്കറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളല്ല വൈജ്ഞാനിക ആത്മവിശ്വാസത്തോടെ മനുഷ്യന് മുന്നേറാൻ വഴികൾ നിർമ്മിക്കുന്ന കേന്ദ്രമാണ് സർവകലാശാലകളെന്ന് മന്ത്രി T.സിദ്ദിഖ് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 58 വർഷം പിന്നിടുന്ന സർവകലാശാലയുടെ പുരോഗതിയും പാളിച്ചകളും എന്തെല്ലാമാണെന്നും പരിശോധിച്ച് അത് പരിഹരിക്കാൻ ഭരണ നേതൃത്വം ശ്രമിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ചടങ്ങിൽ TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയായി. ദേശീയ രാജ്യാന്തര മത്സരങ്ങളിൽ മെഡൽ നേടുന്ന കായിക താരങ്ങൾക്ക് സ്പോർട്സ് കൗൺസിൽ നൽകുന്ന പാരിതോഷിക കുടിശ്ശികയിൽ ആദ്യഘട്ടമായി 1.5 കോടി രൂപ അനുവദിക്കാൻ മന്ത്രി OJ ജനീഷ് നിർദ്ദേശിച്ചു. 2019 മുതൽ കായിക താരങ്ങൾക്ക് നൽകേണ്ട

ദോഷികം മുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ നടപടി. ലോങ് ജമ്പ് താരം ആൻസി ജിസോജന് പാരിതോഷിക ഇനത്തിൽ നൽകേണ്ട മുഴുവൻ കുടിശ്ശികയും ഉടൻ കൈമാറാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കായിക അധ്യാപകർക്ക് നൽകുന്ന ജീവിരാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കായിക വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് നിർദ്ദേശം നൽകി. അവാർഡ് നിർണയത്തിലെ അപാകം സംബന്ധിച്ച് കായിക അധ്യാപകർ നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ ഖബറടക്കം രാവിലെ 10 മലപ്പുറം തിരൂർക്കാട് മഹല്ല് ജുമാ മസ്ജിദിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെ കാലം മതവിദ്യാഭ്യാസ രംഗങ്ങളിൽ സജീവമായി നിലകൊണ്ട ആലിക്കുട്ടി മുസ്ലിയാർ പട്ടിക്കാട് ജാമിയാനൂരിയയുടെ പ്രിൻസിപ്പലായും സമസ്തയുടെ അമരക്കാരനായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അടക്കം പ്രമുഖർ അനുശോചനം അറിയിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗത്തിൽ അദ്ദേഹത്തോട് ആദരസൂചകമായി മുസ്ലിം ലീഗിൻ്റെ 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമാണ് ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ അഞ്ചരക്കണ്ട് ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം കെ റാം വീണ്ടും അറസ്റ്റിലായി. എസ് സി എസ് ടി കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. ഇയാളെ കണ്ണൂർ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച റാമിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നെങ്കിലും അറസ്റ്റിലെ പിഴവ് ചൂണ്ടിക്കാട്ടി കോടതി ഇയാളെ വിട്ടയക്കുകയായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സിംബാബ്വെക്കെതിരായ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ഹരാരയിൽ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. സിംബാബ്വെ ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 4:00 ഹരാരയിലാണ്. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിൽ പ്രൗഢജ്വല തുടക്കം. രാജ്ഞി കാമില, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബർണം, കോമൺവെൽത്ത് സ്പോർട്സ് പ്രസിഡന്റ് ഡൊണാൾഡ് റുക്കാരെ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാം രാജാവ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തെ കായികമേളയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി പി ഐ ബി കാസർകോട്ട് മാധ്യമശില്പശാല സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബുമായി ചേർന്ന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. പി ഐ ബി കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷനായിരുന്നു. പി ഐ ബി കൊച്ചിയുടെയും കൊച്ചി ആൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ കെ ധന്യാസനൽ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച സത്യനാരായണ ബളേരി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം ഒ വർഗീസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നാടിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പദ്ധതികൾക്ക് ജനപ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് കെ നീലകണ്ഠൻ MLA പറഞ്ഞു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരുടെ പരിശീലന പരിപാടി കാസർകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷക സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാവിലെയായിരുന്നു അന്വേഷണ സംഘം പി എസ് പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. നരേന്ദ്രമോദി ഗവൺമെന്റിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഇന്ന് ബഹുജന റാലി സംഘടിപ്പിക്കും. വൈകിട്ട് അരയിടത്ത് പാലം മുതൽ മുതലക്കുളം വരെയാണ് റാലി. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SFI ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പ് മുടക്കും. വൈകിട്ട് 6 മുതൽ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് SFI അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ഹാരിസൺസ് ചായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
1: ട്രെയിൻ സമയം 7:27 ചെന്നൈയിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന മംഗളൂരു സെൻട്രൽ മെയിൽ 15 മിനിറ്റും 7:37 യശ്വന്ത്പൂരിൽ നിന്നും കണ്ണൂരിലേക്കുള്ള കണ്ണൂർ എക്സ്പ്രസ് 25 മിനിറ്റും വൈകിയോടുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന ബാക്കി എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിക്കുന്നു.
2: ഹാപ്പി ജേണി.
3: കാത്തിരുന്നു മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
2: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ.

0: പരി സൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
1: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ദേശീയ ഓഹരി വിപണികളായ ബി എസ് സി സെൻസെക്സ് 363 പോയിന്റ് കുറഞ്ഞ് 78,391 നിഫ്റ്റി 126 പോയിന്റ് കുറഞ്ഞ് 23,869 ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ സ്വർണം ഗ്രാമിന് 13,400 രൂപ, പവന് 1,07,200 രൂപ, വെള്ളി കിലോഗ്രാം 2,32,000 രൂപ.
1: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
4: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
5: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
4: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
6: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
9: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
10: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
11: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
12: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
11: ഫോൺ 0495233430.

0: ഇന്നത്തെ ഗാനം.
1: മലയാള സിനിമയിൽ ഒരു തലമുറയുടെ പ്രണയ സങ്കല്പങ്ങൾക്ക് പുതിയ മുഖം നൽകിയ അനിയത്തിപ്രാവ് എന്ന 1997 റിലീസായ ഫാസിൽ ചിത്രം അതേ വർഷം കാതലക്ക മര്യാദൈ എന്ന പേരിൽ തമിഴിൽ പുനരാവിഷ്കരിക്കുകയുണ്ടായി. ചിത്രത്തിൽ നായകനായ വിജയ്ക്ക് വലിയൊരു ബ്രേക്കായിരുന്നു ഫാസിൽ തന്നെ സംവിധാനം ചെയ്ത ഈ ചിത്രം. ഈ ചിത്രത്തിനു വേണ്ടി പളനിഭാരതിയും ഇളയരാജയും ചേർന്നൊരുക്കിയ ഒരു യുഗ്മഗാനം ഏറെ ജനപ്രീതി നേടി. പാടിയത് ഹരിഹരനും ഭാവതാരിണിയും

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: സ്ത്രീ സാന്ത്വനം ഹോമിയോപതിയിലൂടെ. സീതാലയം, സ്ത്രീകൾ നേരിടുന്ന ശാരീരിക, മാനസിക, വൈകാരിക, ഗാർഹിക പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരമാർഗം. സീതാലയം പദ്ധതിയുടെ സേവനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഹോമിയോ ആശുപത്രി, കണ്ടംകുളങ്ങര, പാവങ്ങാട്, എരിഞ്ഞിക്കൽ റോഡിൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ 2 മണിവരെ ലഭ്യമാണ്. ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കുള്ള വിദഗ്ധ ഹോമിയോ ചികിത്സ, ലേഡി സൈക്കോളജിസ്റ്റിന്റെ സേവനം എന്നിവ സ്ത്രീകൾക്ക് സൌജന്യമായി ലഭിക്കുന്നു. പ്രീ മാരിറ്റൽ കൌൺസിലിംഗും ലഭ്യമാണ്. മുൻകൂർ ബുക്ക് ചെയ്യാൻ ബന്ധപ്പെടുക 8077041353.
4: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
5: Volkswagen Virtusനോടൊപ്പം 1.3 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
6: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം.
7: തുറസിന്റെ തുറമുഖങ്ങൾ.
8: കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് കരുതലോടെ വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വേങ്ങേരി, കോഴിക്കോട്. ഹേ പിണങ്ങല കണ്ണേ,
9: കണ്ണേ കരളെന്ന് വിളിക്കല്ലാണ്ട് എത്ര ദിവസമായി എന്റെ കണ്ണ് കാണിക്കാൻ പോകാൻ പറയുന്നു.
8: നല്ലൊരു ഐ ഹോസ്പിറ്റൽ ഏതാന്ന് ആലോചിക്കുക.
9: അതപ്പോ നന്നായേ. വേങ്ങേരിയില് വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഇല്ലേ? അതാകുമ്പോ മെഡിസപ്പ് അംഗീകൃതമാണ്.
8: എന്നാ റെഡി ആയിക്കോ കണ്ണേ, നിന്റെ കണ്ണ് ശരിയാക്കിയിട്ട് തന്നെ കാര്യം.

0: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തു പിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.
1: എഴുത്തുകാരുടെ പറുദീസയാണ് കോഴിക്കോട്. സാഹിത്യരംഗത്തെ അതികായനെ വാർത്തെടുക്കുന്നതിന് ഇന്നും ഈ നഗരം കാരണമായിട്ടുണ്ട്. അരനൂറ്റാണ്ടോളമായി കോഴിക്കോടിന്റെ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമാണ് ഡോക്ടർ എം എം ബഷീർ. പ്രമുഖ സാഹിത്യ നിരൂപകനും കാലിക്കറ്റ് സർവകലാശാലയിലെ മലയാള വിഭാഗം മുൻ അധ്യക്ഷനുമായ അദ്ദേഹം സാഹിത്യ നഗരം തന്നെ വരവേറ്റതിന്റെയും സ്വാധീനിച്ചതിന്റെയും ഓർമ്മകൾ പങ്കുവെക്കുന്നു.
2: എന്റെ ഓർമ്മകൾ പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ടാഗോർ സെന്ററി ഹാളിൽ ഒരു സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട്ട് എത്തിയത്. 1969 എൻ്റെ ഓർമ്മ. അന്ന് സംഘാടകർ എനിക്ക് താമസിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയിരുന്നത് മൊയ്തീൻ പള്ളിയുടെ മുൻവശത്തുള്ള ശ്രീഹരി എന്ന ഹോട്ടലായിരുന്നു. ഞാൻ തലേ ദിവസമേ എത്തി. ഒരു 4 മണിയായപ്പോൾ വാതിലൊരു മുട്ട് കേൾക്കുന്നു. ഞാൻ പെട്ടെന്ന് വാതിൽ തുറന്ന് ശരിക്കും ഞാൻ അന്തിച്ചു പോയി. തിക്കോടിയം മാഷ്, എസ്കേപ്പ് ചക്കാട്, എൻ എൻ കക്കാട്, ബി പി മുഹമ്മദ്, എൻ ബി എസിൽ മാനേജർ ശ്രീധരൻ എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ പെട്ടെന്ന് വാതിൽ തുറന്ന് അവരെല്ലാവരും കൂടി അവിടെയുള്ള സ്ഥലത്ത് കയറിയിരുന്നു. ഞാനിതിന് മുമ്പ് ഇവരെ ആരെയും കണ്ടിട്ടില്ല, എനിക്ക് പരിചയവുമില്ല. എന്നോ പരിചയപ്പെട്ട ബന്ധുവിനെ പോലെ അവർ എന്നോട് സംസാരിക്കുന്നു, വിശേഷങ്ങൾ ചോദിക്കുന്നു. ഒരപരിചിതത്വം അവർക്കല്ല. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. കോഴിക്കോട്ട് വന്നപ്പോൾ എഴുതി തുടങ്ങിയ ഒരു ചെറുപ്പക്കാരനായ എന്നെ കാണാൻ ഈ വലിയ എഴുത്തുകാർ എങ്ങനെ എൻ്റെ റൂം അന്വേഷിച്ചെത്തി എന്നുള്ളത് എനിക്കിപ്പോഴും അത്ഭുതകരമായ ഒരു അനുഭവമാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇറങ്ങ ഇറങ്ങ, നമുക്ക് കുറച്ച് നടന്ന് എൻ ബി എസിലും അളകാപുരിയിലും ഒക്കെ പോയിട്ട് വരാം. എന്നെയും വിളിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് ഇവർ. അളകാപുരിയിൽ പോയി. അവിടെ ഇരുന്ന് സംസാരത്തോട് സംസാരം. എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. ഞാനൊരു വല്ലാത്തൊരു ഒരു പ്രത്യേക അനുഭവത്തിൻ്റെ അനുഭൂതിയുടെയൊക്കെ ഒരു ലോകത്താണ്. ഒരു എസ്കേ പിറ്റക്കാടിനെ പോലെയുള്ള, തിക്കോടിയം മാഷിനെ പോലെയുള്ള, കക്കാടിനെ പോലെയുള്ള എഴുത്തുകാർ എന്നെ അന്വേഷിച്ചു വരിക എന്ന് പറയുന്നത് എനിക്ക് സങ്കല്പിക്കാനേ സാധിക്കില്ല. ഇപ്പോഴും സാധിക്കുന്നില്ല. തിക്കോടിയം മാഷ് പറഞ്ഞു, എടോ തനിനിയും ശ്രീഹരിയിൽ പോയിട്ട് തിരിച്ച് താഴെ ഇറങ്ങി ഭക്ഷണമൊന്നും കഴിക്കാൻ നോക്കണ്ട, ഇവിടെ നിന്ന് കഴിച്ചോ, എല്ലാം വാങ്ങി എനിക്ക് തരികയാണ്. എസ്കേയും കക്കാടും പോയി. ബാക്കി 3 പേരും കൂടി എന്നെ ശ്രീഹരിയിലെ എൻ്റെ മുറിയിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് തിരിച്ചു പോവുകയാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, അല്ല അവർ എത്രയോ കാലമായിട്ടുള്ള ബന്ധുവിനെ കാണാൻ വന്നതുപോലെ എന്നെ കാണാൻ വന്നല്ലോ. ഈ കോഴിക്കോട് ഇങ്ങനെയാണോ? ഞാൻ കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ പട്ടണങ്ങളിലും പോയി താമസിച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ താരതമ്യപ്പെടുത്തി, കോഴിക്കോട് കൊള്ളാമല്ലോ, തിരക്കേടല്ല. ഈ എഴുത്തുകാരുടെ ഈ അസാധാരണമായ പെരുമാറ്റം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന് അവിടെ തന്നെ മരിക്കണമെന്ന് ആഗ്രഹിച്ച ഞാൻ കോഴിക്കോട്ട് വന്ന് കല്യാണം കഴിക്കാൻ വേറെ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ഒരുപാട് അനുഭവങ്ങൾ കോഴിക്കോട്ടിൽ നിന്ന് എനിക്ക് ഉണ്ടായി. ഞാൻ പിന്നെയും ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായി വരുന്നത്. 76 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എം ടി വാസുദേവൻ നായർ വെള്ളിമാട് കുന്നിലെ നിർമ്മല ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. ഞാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ അടുത്തുള്ള ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെയാണ് താമസം. എല്ലാ വൈകുന്നേരങ്ങളിലും ഞാൻ ആശുപത്രിയിലെത്തും, എം ടിയെ കാണില്ല. ഞാൻ എവിടെയൊക്കെ ഇങ്ങനെ കറങ്ങുകയാണെന്ന് എം ടിയെ കാണാൻ വേണ്ടി വരുന്ന എഴുത്തുകാരെയും പൗരപ്രമുഖന്മാരെയും ഒക്കെ കണ്ട് സംസാരിച്ചിട്ട് ഞാൻ സന്ധ്യയാവുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചു പോകാറുണ്ട്. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എം ടിയുടെ കൂടെ നിൽക്കുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു, സാറിനെ എം ടി സാറ് കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പതുക്കെ പേടിച്ച് പേടിച്ച് എം ടിയുടെ റൂമിൻ്റെ അവിടെ പോയി ഇങ്ങനെ തല നീട്ടി നോക്കി. എം ടി കണ്ടു, കൈ കൊണ്ട് ഇങ്ങനെ വിളിച്ചു. അപ്പോൾ ഞാൻ അടുത്ത് തന്നു, എൻ്റെ കയ്യിൽ കയറി പിടിച്ചു.

0: അപ്പോൾ എംടിക്ക് സ്നേഹം വന്നാൽ ഈ സ്നേഹമുള്ളവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് വാക്കുകൾ കൊണ്ടല്ല, കയ്യിൽ പിടിക്കും, പിടിച്ചിട്ടൊന്ന് ഞെക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ച് ഞെക്കി, ഒരു പോസിറ്റീവ് വൈബ്രേഷൻ എനിക്ക് കിട്ടിയതുപോലെ തോന്നി. ഒന്നും പറഞ്ഞില്ല, എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ഒന്നും ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ആരൊക്കെയോ കയറി വന്നു, ഞാൻ കൈ വിടുവിച്ച് ഞാൻ പുറത്തും കടന്നു പോവുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ചോദിച്ചു, അല്ല MT നിങ്ങളന്ന് എൻ്റെ കൈക്ക് കയറി പിടിച്ചല്ലോ, എന്തായിരുന്നു അത്? എന്നോടൊന്നും ചോദിച്ചതും ഇല്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, ബഷീറേ, എല്ലാം ഞാൻ അറിയുന്നുണ്ട്. നിങ്ങൾ അവിടെ വന്നിട്ട് എല്ലാ ദിവസവും തിരിച്ചു പോകുന്നു, എന്നെ കാണുന്നില്ല. അപ്പോൾ എന്നോട് എന്തോ ഉള്ളിൽ ഒരു വലിയ സ്നേഹം ഉള്ളത് കൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ കാണാതെ പോകുന്ന ഒരാൾ, അത് എനിക്കൊരു പ്രത്യേകമായിട്ട് തോന്നി. ബഷീർ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട് അല്ലേ, നന്നായി എന്നല്ലേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി, ഈ മനുഷ്യൻ്റെ ഉള്ളിൽ പുറത്തറിയിക്കാൻ പറ്റാത്ത ഏതോ വലിയ സ്നേഹത്തിൻ്റെ ഒരു മഞ്ഞുപാളികൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നി. ഇതുപോലെ എത്രയോ അനുഭവങ്ങൾ MTയുടേത് തന്നെയുണ്ട്. അവസാനം മരിക്കുമ്പോഴും ഒക്കെ ഞാൻ അടുത്തുണ്ടായിരുന്നു, പല പല കാര്യങ്ങളെക്കുറിച്ച് ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട്. കോഴിക്കോടിൽ വന്ന തിരുവനന്തപുരത്തുകാരൻ്റെ അനുഭവങ്ങൾ എന്ന പേരിൽ എനിക്ക് ഇപ്പോൾ തോന്നുന്നു ഒരു പുസ്തകം എഴുതാൻ. ഞാനും സുഹറയും കൂടി കോഴിക്കോട്ടെ മലാപ്പറമ്പിലെ ഒരു വീട് വാടകയ്ക്കെടുത്തിട്ട് അവിടത്തേക്ക് മാറിക്കഴിച്ചിട്ട് എല്ലാ വൈകുന്നേരവും NBS-ലെത്തും. അളകാപുരിയിലായിരുന്നു അന്ന് NBS, പിന്നീടാണ് ഇപ്പോൾ ഉള്ള ബിൽഡിങ്ങിലേക്ക് മാറിയത്. അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ വരും. എഴുത്തുകാരുടെ ഒരു സംഗമ കേന്ദ്രമായിരുന്നു NBS. അപ്പോൾ അന്ന് ഞാനുണ്ട്, പുനത്തിൽ കുഞ്ഞബ്ദുള്ള എൻ്റെ വേറെ ആരോ രണ്ട് എഴുത്തുകാരും കൂടി ഉണ്ടായിരുന്നു. 5:30 തിക്കോടിയും മാഷ് ഞങ്ങളെ എല്ലാവരെയും കൂട്ടി അളകാപുരിയിലേക്ക് പോകും. എല്ലാവർക്കും ആവശ്യമുള്ളത് വാങ്ങി കഴിക്കാം, ബില്ല് അദ്ദേഹം പേ ചെയ്യും. അതാണ് രീതി, വേറെ ആരെയും കൊടുക്കാൻ സമ്മതിക്കില്ല. അന്ന് ഞങ്ങളെ അന്വേഷിച്ച് SK പൊറ്റക്കാട് വരികയാണ്. പെട്ടെന്ന് SK പൊറ്റക്കാട് ബില്ല് പിടിച്ചു വാങ്ങിയിട്ട് ബില്ല് പേ ചെയ്തിട്ട് വന്നു. അപ്പോൾ തിക്കോടിയും മാഷ് ചോദിച്ചു, അല്ല ഇന്ന് എന്ത് പറ്റി, ഒന്നും പറ്റാതിരിക്കാനാണിത്. അതെന്താ അങ്ങനെ? അല്ല തിക്കു, എൻ്റെ അമ്മ മരിക്കുമ്പോൾ ഒരു കാര്യം എന്നോട് പറഞ്ഞു, എടാ മോനെ ഞാൻ പോയാൽ നരകത്തിൽ പോകാൻ പാടില്ലല്ലോ, നീ ഒരു കാര്യം ചെയ്യണം, എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കിട്ടാൻ വേണ്ടി നിൻ്റെ ഏറ്റവും വലിയ ദുഷ്ടന്മാരായ 4 സുഹൃത്തുക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കണം. അതുകൊണ്ട് 4 ദുഷ്ടന്മാരെ ഞാൻ അന്വേഷിച്ച് നടക്കാതെ ഇപ്പോഴാണ് ആൾക്കാരെ കിട്ടിയത്.
1: പ്രശസ്ത നിരൂപകനും കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗം മുൻ അധ്യക്ഷനുമായ ഡോക്ടർ MM ബഷീറിന്റെ ഓർമ്മകളാണ് ഇതുവരെ കേട്ടത്. ശേഷം ഭാഗം അടുത്ത ആഴ്ചയിൽ. നിർവഹണ സഹായം ആദിത്യൻ SS.
2: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തു പിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.
3: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിച്ചത്
4: ഗ്ലോക്കോമ ക്ലിനിക്, കുട്ടികളുടെ നേത്രപരിചരണ വിഭാഗം, ഡേ കെയർ, പിൻഹോൾ, തിമിര ശസ്ത്രക്രിയ തുടങ്ങിയ സേവനങ്ങളുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
5: വിദഗ്ധ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ രോഗി കേന്ദ്രീകൃതവും കരുതലോടെയുമുള്ള സേവനം
4: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
3: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: ബെനീസിയ ബാത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
8: ഏറ്റവും നൂതനമായ ശ്രവണ സഹായികൾ, ലോകോത്തര ബ്രാൻഡുകൾ,
9: 2 വർഷം വാറന്റി, ENT സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മികച്ച സർവീസ്.
10: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
11: ക്വാളിറ്റി ഇന്ന് എനിക്ക് രണ്ടിലൊന്നറിയണം. സത്യം പറയാൻ ഏത്

0: ആളായി വെനീസിയ.
1: എന്റെ പൊന്ന് ജമീല, നമ്മുടെ പുതിയ പേരയിലേക്ക് വാങ്ങുന്ന പുതിയ ബാത്ത്വെയർ ബെനീസിയുടെ കാര്യം നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്. അതിന്റെ ഒരു കാര്യം,
0: അതോ അതെ ഇനി ബെനീസിയ നമ്മളെ മുത്തല്ലേ.
2: ബെനീസിയ ബാത്ത്വെയർസ് ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: അപൂർവ ഗാനം.

മൂന്ന് ദേശീയ പുരസ്കാരങ്ങളുടെ തിളക്കത്തിൽ സിനിമാ ചരിത്രത്തിൽ ഇടം നേടിയ ചിത്രമാണ് 1991 സിബി മലയിൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഭരതം. മികച്ച നടനായി മോഹൻലാൽ, മികച്ച പിന്നണി ഗായകനായി കെ ജെ യേശുദാസ്, സംഗീതത്തിന് രവീന്ദ്രന് സ്പെഷ്യൽ ജൂറി അംഗീകാരം. ഇങ്ങനെ മൂന്ന് ദേശീയ ബഹുമതികൾ ഈ ചിത്രത്തെ തേടിയെത്തി. ആ അംഗീകാരങ്ങളിലേക്ക് വഴിയൊരുക്കിയ ഒരു ഗാനമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൈതപ്രത്തിന്റെ അർത്ഥഗംഭീരമായ വരികൾക്ക് രവീന്ദ്രൻ പകർന്ന ശാസ്ത്രീയ സംഗീത ഭംഗി യേശുദാസിന്റെ അനുപമ ആലാപനത്തിൽ അനശ്വരമായി. ഗാനത്തിലെ ദീർഘമായ ഒരു ഭാഗം ബ്രത്ത്ലെസ് സിംഗിംഗ് ശൈലിയിൽ ആലപിച്ചതും ഈ ഗാനത്തെ ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ വിസ്മയങ്ങളിലൊന്നാക്കി.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വേഴ്സ് എൻ ഐ എസ് ഒ 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
3: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
4: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
5: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: ഇനി കാഴ്ച ക്ലിയറാകും.
5: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
6: WHO ആര്? WHOM ഹൂം, ആരേ? സംസാരിക്കുമ്പോൾ ആരേ എന്ന് മാത്രം പോരല്ലോ, ആർക്ക്, ആരോട്, ആർക്ക് വേണ്ടി, ആരോടൊപ്പം, ഇങ്ങനെ പലതും അറിയണ്ടേ. ഹൂം എന്ന പദത്തിന് മുൻപ് ടു, ബൈ, വിത്ത്, ഇൻ, ഫോർ, അബൌട്ട് മുതലായ പ്രപ്പസിഷൻസ് ചേർത്താൽ നമുക്ക് ഇത് സാധിക്കും. ബൈ ആഡിംഗ് പ്രപ്പസിഷൻസ് സച്ച് ആസ് ടു, ബൈ, ഫോർ, ഇൻ, വിത്ത്, അണ്ടർ, ഫ്രം, അബൌട്ട് എറ്റ്സെട്ര ആസ് പ്രിഫിക്സസ്, വി കെൻ മോഡിഫൈ ദ വേർഡ് ഹൂം ടു സൂട്ട് ആർ റിക്വയർമെന്റ്സ്. അണ്ടർ ഹൂം, ആരുടെ കീഴിൽ? യു എൻ ഡി ഇ ആർ, അണ്ടർ. ഡബ്ല്യു എച്ച് ഒ എം, ഹൂം. അണ്ടർ ഹൂം, ആരുടെ കീഴിൽ, ആരുടെ നിയന്ത്രണത്തിൽ, ആരുടെ മാർഗനിർദ്ദേശത്തിൽ? അണ്ടർ ഹൂം. അണ്ടർ ഹൂം ആർ യു അപ്പോയിന്റഡ്? ആരുടെ കീഴിൽ ആണ് താങ്കൾ നിയമിതനായിട്ടുള്ളത്? അണ്ടർ ഹൂം ആർ യു അപ്പോയിന്റഡ്? Under whom is she carrying out research? ആരുടെ മാർഗനിർദ്ദേശത്തിലാണ് അവൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? Under whom is she carrying out research? By whom? ആരിനാൽ? BY by WHOM, whom? By whom? ആരിനാൽ? By whom was this painting done? ആരിനാലാണ് ഈ പെയിന്റിംഗ് ചെയ്യപ്പെട്ടത്? ബൈ ഹൂം വാസ് ദിസ് പെയിന്റിംഗ് ഡൺ? ബൈ ഹൂം വാസ് ദിസ് പിക്ചർ പെയിന്റഡ്? ആരിനാലാണ് ഈ ചിത്രം വരയ്ക്കപ്പെട്ടത്? ബൈ ഹൂം വാസ് ദിസ് പിക്ചർ പെയിന്റഡ്? ആരിനാലാണ് ഈ ചിത്രം വരയ്ക്കപ്പെട്ടത്? മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഇത്ര വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന ശീലം നമുക്കില്ല. സാധാരണ ചോദിക്കുക ആരാണ് ഈ ചിത്രം വരച്ചത് എന്നാണ്, അഥവാ ഹൂ പെയിന്റഡ് ദിസ് പിക്ചർ. ഹൂ പെയിന്റഡ് ദിസ് പിക്ചർ എന്നതിന്റെ പാസീവ് ഫോം ആണ് ബൈ ഹൂം വാസ് ദിസ് പിക്ചർ പെയിന്റഡ്. ബൈ ഹൂം വാസ് ദിസ് പിക്ചർ പെയിന്റഡ്, ഓർ ദിസ് പിക്ചർ വാസ് പെയിന്റഡ് ബൈ ഹൂം. ദിസ് പിക്ചർ വാസ് പെയിന്റഡ് ബൈ ഹൂം. റേഡിയോ കണ്ടുപിടിച്ചത് ആരാണെന്ന് അറിയാമോ? ഫ്രണ്ട്സ്, ഡു യു നോ ബൈ ഹൂം റേഡിയോ വാസ് ഇൻവെന്റഡ്? റേഡിയോ വാസ് ഇൻവെന്റഡ് ബൈ അൻ ഇറ്റാലിയൻ ഇൻവെന്റർ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ഗൂലിയെൽമോ മാക്കോണി.
3: യു ആർ ലിസണിംഗ് ടു സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്, പ്രസന്റഡ് ബൈ സ്മിത മാണിക്കോട്.
4: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
7: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.

0: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
2: ആയുർവേദ മരുന്നുകളും സ്വയം ചികിത്സാ രീതിയും. ഈ വിഷയത്തെക്കുറിച്ച് ദേവ് ആയുർ ക്ലിനിക്കിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ അനുഷ പി ആർ സംസാരിക്കുന്നു.
3: ആയുർവേദ ചികിത്സാ രീതികളെ പലപ്പോഴും തെറ്റായി ധരിച്ചുകൊണ്ടാണ് സ്വയം ചികിത്സയിലേക്ക് ആളുകൾ തിരിയുന്നത് കാണുന്നത്. അതിന് പല കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം, നമ്മൾ എന്നും പണ്ടു മുതലേ കണ്ടും കേട്ടും ശീലിച്ചു വന്നിട്ടുള്ള പല മരുന്നുകളും, ഇപ്പോൾ ദശമൂലാരിഷ്ടം, കൊട്ടം ചുക്കാദി, ധാന്വന്തരം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പലപ്പോഴും അത് വാങ്ങിച്ച് കഴിക്കാൻ ഒരു കുറിപ്പടിയുടെ ആവശ്യമില്ല എന്ന രീതിയിൽ പലപ്പോഴും പലരും അത് വാങ്ങിച്ചു കഴിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഒരു കാരണം പറയാനാണെങ്കിൽ പലപ്പോഴും അതിൻ്റെ ലഭ്യതയാണ്. ഇപ്പം ഒരു കുറിപ്പടി ഇല്ലാതെ ഏതെങ്കിലും ഒരു മരുന്ന് ഷോപ്പിൽ പോയി ആർക്ക് വേണമെങ്കിലും വാങ്ങിച്ചു കഴിക്കാം. അതുമാത്രമല്ല, ഇപ്പം ഓൺലൈൻ വ്യാപാര ശൃംഖലകൾ വഴി അതൊക്കെ വീട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഒറ്റമൂലികളായും പ്രിപ്പറേറ്ററി മെഡിസിനുകളായും ഒക്കെ അത് വാങ്ങിച്ചു കഴിക്കുന്ന ഒരു പ്രവണതയുണ്ട്. പലപ്പോഴും പല പരീക്ഷണങ്ങൾക്കും ആളുകൾ മുതിരുന്നത് ഓൺലൈനായി കാണുന്ന പല അവകാശവാദങ്ങൾ, പല വാഗ്ദാനങ്ങൾ, ഏതൊരു അസുഖത്തിനും ഏറ്റവും പെട്ടെന്ന് ശാന്തി തരും എന്ന രീതിയിലുള്ള വാർത്തകളിലൊക്കെ ആളുകൾ വീഴുകയാണ്. ഇതിൻ്റെയൊക്കെ മൂല കാരണം ആയുർവേദ ചികിത്സയെ പറ്റിയുള്ള മിഥ്യാധാരണകളോ അതിന് ശരിയായിട്ട് അറിയാതിരിക്കുന്നതോ ആണ്. ഉദാഹരണത്തിന്, ആയുർവേദ മരുന്നുകളെല്ലാം ഹെർബലാണ് എന്നൊരു ചിന്തയുണ്ട്. അല്ല, എല്ലാം അങ്ങനെയല്ല. എങ്കിലും മിനറൽ ഡ്രഗുകൾ അടങ്ങിയ മരുന്നുകളുണ്ട്. ഇനി അത് ഹെർബലാണെങ്കിൽ പോലും അതിൽ തന്നെ ചില, ഇപ്പം ചേര്, ഗുഗുലു തുടങ്ങിയ മരുന്നുകൾക്ക് ശോധന ആവശ്യമാണ്. അപ്പോൾ അതെല്ലാം ശോധന ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പം തീരെ പലപ്പോഴും അങ്ങനത്തെ പ്രൊസീജിയറുകളൊന്നും കൃത്യമായി ഫോളോ ചെയ്യാത്ത വളരെ മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെയൊക്കെ, നമുക്ക് GMP സർട്ടിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും ഫോളോ ചെയ്യാത്ത ഒരു കമ്പനിയുടെ മരുന്ന് വാങ്ങി കഴിക്കുന്നതൊക്കെ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ഇപ്പം മിനറൽ ഡ്രഗ്സ് ആണെങ്കിലും ശോധന വളരെ പ്രധാനമാണ്. ശോധന ചെയ്തിട്ട് തന്നെയാണ് ഇപ്പം ഇങ്ങനെ സർട്ടിഫൈഡ് ആയിട്ടുള്ള കമ്പനീസ് ആണെങ്കിലും ഡോക്ടർമാർ നേരിട്ട് പലപ്പോഴും അവർ തന്നെ മുൻകൈ എടുത്തിട്ട് മരുന്നുകൾ ഉണ്ടാക്കുന്ന കണ്ടീഷനിലൊക്കെ ആണെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അത് മാത്രമല്ല, അവിടെ പ്രധാനമായിട്ടും അതിൻ്റെ ഡോസേജ്, പലപ്പോഴും അത് ഗ്രാമിലല്ല മില്ലിഗ്രാമിലാണ് വരിക മിനറൽ ഡ്രഗ്സൊക്കെ, അതിനോടൊപ്പം ചേർക്കുന്ന അനുപാനങ്ങൾ, അതേപോലെ തന്നെ അതിൻ്റെ കാലം, എത്ര കാലം കഴിക്കാം, ഓരോന്നിനും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ ഡ്രഗ് ഇൻട്രാക്ഷൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനൊപ്പം കഴിക്കുന്ന മറ്റ് മരുന്നുകളും ഇതുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടായി മറ്റ് രീതികളിലേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനുകളിൽ ഡോക്ടറുടെ കുറിപ്പടിയോടുകൂടി മാത്രം നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് പിന്നെ മറ്റൊന്ന് വരുന്നത്, ഇപ്പം അരിഷ്ടം, ലേഹ്യം, എണ്ണ തുടങ്ങിയ കാര്യങ്ങൾക്ക് അതിൻ്റെ കാലാവധിയോ, എത്ര കാലം കഴിക്കാം, എത്ര കാലം ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അളവ്, ഇതിനെപ്പറ്റി തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ്. ലേഹ്യങ്ങളൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ അളവിൽ ഒരുപാട് പ്രാവശ്യം കഴിക്കാവുന്നതും അത് രോഗാവസ്ഥ കൊണ്ടാവാം, ലേഹ്യത്തിൻ്റെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു നേരം കൂടുതൽ വലിയ അളവിൽ കഴിക്കാവുന്ന ലേഹ്യങ്ങളുണ്ട്. ഇനി അതുമല്ല, ഇപ്പം ലേഹ്യങ്ങളാണെങ്കിലും രസായനങ്ങളാണെങ്കിലും നെയ്യുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ പുറമേ കഴിക്കുന്നത് ചൂടുള്ള പദാർത്ഥങ്ങൾ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിന്റെ നിർദ്ദേശത്തോടു കൂടി മാത്രം മരുന്നുകൾ കഴിക്കാൻ ശ്രദ്ധിക്കുക.
2: ആയുർവേദ മരുന്നുകളും സ്വയം ചികിത്സാ രീതിയും. ഈ വിഷയത്തെക്കുറിച്ച് ദേവ് ആയുർ ക്ലിനിക്കിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ അനുഷ പി ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ആരോഗ്യം അമൂല്യം, നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
4: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
0: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്. GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
5: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
6: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
7: എച്ച് രമല ബീഗം പാടിയ ഒരു ഗ്രാമഫോൺ ഭക്തിഗാനം. ഗാനരചന എ സലീം.

0: നിങ്ങൾ കേട്ടത് ഗ്രാമഫോൺ ഭക്തിഗാനം, പാടിയത് എച്ച് രമല ബീഗം.
1: പാട്ടുപെട്ടി കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: Volkswagen Virtus 4 വാർഷികം ആഘോഷിക്കുകയാണ്.
5: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: ഫീനിക്സ് Volkswagen ഷോറൂം സന്ദർശിക്കൂ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്. മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
1: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: കേരളത്തിന്റെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള കാനന മേഖലകൾ ഇന്ന് വ്ളോഗന്മാരുടെയും ട്രക്കിംഗ് ഗ്രൂപ്പുകളുടെയും വിഹാര കേന്ദ്രമായി മാറുന്ന ആശങ്കാജനകമായ കാഴ്ചയാണ് നാം കാണുന്നത്. പക്ഷി നിരീക്ഷണം, ഫോറസ്റ്റ് വ്ളോഗിംഗ്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫി എന്നിവയുടെ മറവിൽ കാടിന്റെ മർമ്മപ്രധാന ഭാഗങ്ങളിലേക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ കടന്നു കയറുന്നവർ ചിത്രങ്ങളും അവയുടെ കൃത്യമായ ജിയോടാഗ് ലൊക്കേഷനുകളും സോഷ്യൽ മീഡിയയിലൂടെ പരസ്യപ്പെടുത്തുന്നു. അപൂർവ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെപ്പോലും അപകടം

0: ടത്തിലാക്കുന്ന ഈ പ്രവണത വേട്ടക്കാർക്കും കയ്യേറ്റക്കാർക്കും കാട്ടിലേക്കുള്ള വഴി എളുപ്പത്തിൽ തുറന്നുകൊടുക്കുകയാണ്. വനസംരക്ഷണ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന ഈ സോഷ്യൽ മീഡിയ ടൂറിസം നമ്മുടെ കാടുകൾക്ക് വരുത്തിവെക്കുന്ന വലിയ ഭീഷണിയെക്കുറിച്ചാണ് ഇന്നത്തെ ശ്രദ്ധ ചർച്ച ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ ജോഷിൽ എം.
1: നമ്മുടെയൊക്കെ സമീപ പ്രദേശങ്ങളിലോ ഉള്ള വനത്തിൽ പല സ്ഥലങ്ങളും കാണാനുള്ള താല്പര്യം നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിൽ ചില സ്ഥലങ്ങളൊക്കെ കാണാനുള്ള അനുമതി ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ ആളുകൾക്ക് സന്തോഷം അനുമതി ഉണ്ടാവില്ല. എന്നാൽ ഇത്തരം പല സ്ഥലങ്ങളും സാധാരണ ഗൂഗിൾ എർത്ത്, ഗൂഗിൾ മാപ്പ് അതുപോലുള്ള മാപ്പുകളിലൊക്കെ മറ്റ് പല ആളുകളും അവിടുത്തെ ചിത്രങ്ങളും വീഡിയോകളൊക്കെ സഹിതം ഇത് ഇവിടെ കാണാൻ ചന്തമുള്ള സ്ഥലങ്ങളാണ് എന്നൊക്കെയുള്ള രീതിയിൽ മാർക്ക് ചെയ്തായിട്ട് കാണാറുണ്ട്. ഇത്തരം ലൊക്കേഷനുകൾ കാണുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഇവിടേക്ക് എല്ലാവർക്കും പോകാവുന്ന ഒരു സ്ഥലമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയും ചില ആളുകളെങ്കിലും ആ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോവുകയും അപകടങ്ങളിലൊക്കെ പെടുകയും നിയമലംഘനങ്ങളിലും കേസുകളിലൊക്കെ പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെയും അതേപോലെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായതിന്റെ വെളിച്ചത്തിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഇല്ലീഗൽ ആയിട്ടുള്ള ചില സ്ഥലങ്ങൾ, കടന്നു ചെല്ലാൻ അനുവാദമില്ലാത്ത ചില സ്ഥലങ്ങൾ ഗൂഗിൾ എർത്തിലും ഗൂഗിൾ മാപ്പിലൊക്കെ ഉള്ളതിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു നടപടികൾ അനുഭവത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കാട്ടിലേക്ക് അതിക്രമിച്ച് കയറുമ്പോൾ അത് സാധാരണ വനമാണെങ്കിൽ, റിസർവ് വനമാണെങ്കിൽ അതിന് ഒരു തരത്തിലുള്ള ശിക്ഷയും അതുപോലെ വന്യജീവി സങ്കേതമോ നാഷണൽ പാർക്കോ ഒക്കെ ആണെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള ശിക്ഷയുമാണ് ഉണ്ടാവുക. പലപ്പോഴും ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ നിന്ന് കീഴെടുക്കിയിട്ടൊന്നും കേസുകൾ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ കീഴെടുക്കിയിട്ട് കേസുകൾ അവസാനിപ്പിക്കാൻ പറ്റുമെങ്കിലും ഈ ആളുകൾ പോകുമ്പോൾ കൂടെ കൊണ്ടുപോയിട്ടുള്ള ഉപകരണങ്ങളും അതുപോലെ തരത്തേക്ക് വാഹനങ്ങളിലോ മറ്റോ പോയുള്ള അത്തരം വാഹനങ്ങളോ ഒക്കെ കണ്ടുകെട്ടലിന് വിധേയമാവും. അത്തരം സാധനങ്ങളൊക്കെ ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം. മാത്രമല്ല പലപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന അപകടങ്ങൾ, ഉയരത്തിൽ നിന്ന് വീണിട്ടുണ്ടാവുന്ന അപകടങ്ങൾ, മറ്റു തരത്തിലുള്ള പരിക്കുകൾ പറ്റാനുള്ള സാധ്യതകൾ, പാമ്പുകൾ, ആന, കടുവ പോലുള്ള മനുഷ്യന് മരണം തന്നെ സംഭവിക്കാൻ കാരണമായിട്ടുള്ള വന്യജീവികൾ, ഇവയുടെയൊക്കെ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഏറ്റവും ഉപരിയായിട്ട് ഇങ്ങനെ ആളുകൾ പോകുന്ന ആളുകൾ കാട്ടിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, വന്യജീവികളെയും മറ്റൊക്കെ കാടിന് പുറത്തേക്ക് എത്തിക്കുന്നതിനൊക്കെ കാരണമാവുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെ ചെല്ലുന്ന സ്ഥലങ്ങളിലെ ആളുകൾ അവർ കൊണ്ടുപോകുന്ന വെള്ളക്കുപ്പികളും അതുപോലെ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോകുന്നത് കൊണ്ടുണ്ടാകുന്ന ധാരാളം പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ളതുകൊണ്ടും ആളുകളുടെ സുരക്ഷയും അതുപോലെ കാടിന്റെ ചൈതന്യം നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ആളുകൾ ഇങ്ങനെ അനധികൃതമായിട്ട് കാടുകളിൽ കയറി പോകുന്നത് കാരണമാവുന്ന ഇത്തരം പോയിന്റുകൾ, ജിയോ ടാഗ്ഡ് ആയിട്ടുള്ള ലൊക്കേഷനുകൾ ഗൂഗിൾ എർത്തിൽ നിന്നും ഗൂഗിൾ മാപ്പിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഒരു നടപടി ഈ ഡിവിഷനിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളത്.
0: സോഷ്യൽ മീഡിയയിലെ റീലുകൾക്കും ലൈക്കുകൾക്കും വേണ്ടി പരിസ്ഥിതിലോല മേഖലകളുടെ ലൊക്കേഷൻ പരസ്യപ്പെടുത്തുന്നത് വനസംരക്ഷണത്തിന് വൻ ഭീഷണിയാണ്. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെടുന്നു വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് ബാദുഷ.
2: കേരളത്തിലെ കാടുകള് സമീപകാലത്തായി ഒരുപാട് ഭീഷണിയെ നേരിടുന്നുണ്ട്. ഇതിനു മുമ്പ് കേരളത്തിലെ കാടുകൾ നേരിട്ടിരുന്നത് ആനവേട്ടക്കാരെയും കയ്യേറ്റക്കാരെയും അതുപോലുള്ള സാമൂഹ്യ ശക്തികളായിരുന്നെങ്കിൽ ഇപ്പം ഒരു പുതിയ ഭീഷണി കേരളത്തിലെ കാടുകൾ നിശബ്ദമായി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ കാട്ടിന്റെ ഉള്ളിൽ അനധികൃതമായി കയറി ചെന്ന് അവിടുത്തെ മർമ്മപ്രധാനമായ പ്രദേശങ്ങളും വൈൽഡ് ലൈഫ് ഹാബിറ്റേറ്റുകളും മനുഷ്യൻ ഒരിക്കലും കടന്നു ചെല്ലാൻ പാടില്ല പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലും അനധികൃതമായി കടന്നു ചെന്ന് അതിനെ ജിയോ ടാഗ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് അത് പ്രചരിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കാര്യമായിട്ട് വ്ളോഗർമാരും ഉണ്ട്, അതേപോലെ തന്നെ കാട്ടിന്റെ ഉള്ളിൽ സാധാരണഗതിയിൽ പോകുന്ന പക്ഷി നിരീക്ഷകർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അവരിൽപ്പെട്ട ആൾക്കാരുണ്ട്. അതുകൂടാതെ നമുക്ക് ഒരുപാട് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളുണ്ട്. ആ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്ന ഗൈഡുമാര് അറിഞ്ഞോ അറിയാതെയുണ്ട്. ഇവരെല്ലാം ചെയ്യുന്നത് വലിയ ദ്രോഹ പ്രവർത്തനമാണ്. ഇതിങ്ങനെ ജിയോ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ കാട്ടിന്റെ ഉള്ളിൽ കയറി അനാശാസ്യമായ പല സംഭവങ്ങളും നടത്തുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഫോറസ്റ്റ് ഡിവിഷനിലെ കുറ്റ്യാടി മലവാരത്ത് ഇങ്ങനെ ഒരു ഡിയോ ടാഗിൽ അപ്ലോഡ് ചെയ്തത് കണ്ട് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടുകൂടി പോയ ഒരു സംഘം വഴി തെറ്റി കാട്ടിന്റെ ഉള്ളിൽ അകപ്പെടുകയും അത് വലിയ വിധത്തിൽ പരിഭ്രാന്തി ഉണ്ടാക്കുകയും അവസാനം വനം വകുപ്പ് വലിയ തെരച്ചിലിന് ശേഷം അവരെ കണ്ടെത്തി അവരെ പുറത്തു കൊണ്ടുവന്ന് അവർക്കെതിരായി കേസെടുത്ത് വിടുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽ ഇക്കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പെൺകുട്ടി, ഒരു ബ്ലോഗർ കടന്നു ചെന്ന് ഒരിക്കലും ചെല്ലാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ജിയോ ടാഗ് ചെയ്ത് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അവരെ വേലും കേസെടുക്കുകയുണ്ടായി. ഉണ്ടായി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ഡിവിഷനിൽ മാത്രം ഇങ്ങനെ 22 പ്രദേശങ്ങൾ ജിയോ ടാഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞങ്ങൾ അന്വേഷണത്തിൽ കേരളത്തിൽ ഉടനീളം 250 സ്ഥലങ്ങളിൽ ജിയോ ടാഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഭവിഷ്യത്ത് എന്താന്ന് വെച്ചാൽ കാട്ടിൻ്റെ ഉള്ളിൽ വാനവേട്ടക്കാർ അതുപോലെ തന്നെ

0: ശിക്കാരികൾ, മരം കൊള്ളക്കാർ, ഇങ്ങനെയുള്ളതായ കാടിനെ ദ്രോഹിക്കുന്ന, കാടിന്റെ ആവാസ വ്യവസ്ഥയെ ഭംഗപ്പെടുത്തുന്ന ആൾക്കാർക്ക് ആരോടും സഹായമില്ലാതെ കടന്നു കയറി അവരുടെ കൃത്യം നിർവഹിക്കാൻ സാധിക്കും. ഇത് കാടിന് വലിയൊരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഗൂഗിളുമായി ബന്ധപ്പെട്ട് ജിയോ ടാഗ് ചെയ്യുമ്പോൾ കാടിന്റെ ഉള്ളിൽ റെസ്ട്രിക്റ്റഡ് ആയ ഏരിയ ആണെന്നും അവിടെ പോകുന്നത് ട്രസ്പാസ് ആണെന്നും വനം വകുപ്പിന്റെ മുൻകൂർ അനുമതിയില്ലാതെ അവിടെ കയറി ചെല്ലാം പാടില്ല എന്നുമുള്ളതായ ഒരു പൊതുവിദ്യാഭ്യാസം നൽകുകയും അത് ഗൂഗിൾ മാപ്പുകളിൽ അടയാളപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കേരളത്തിലെ ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അത് ചെയ്യണമെന്നാണ് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പോലെയുള്ളതായ കേരളത്തിലെ പരിസ്ഥിതി സംഘടനകൾ ആവശ്യപ്പെടുന്നത്.
1: യാത്രാനുഭവങ്ങൾ പങ്കുവെക്കാം, പക്ഷേ കാടിന്റെ മർമ്മപ്രധാനമായ സ്ഥലങ്ങൾ ജിയോ ടാഗ് ചെയ്ത് നശീകരണ വഴിയൊരുക്കാതിരിക്കാൻ യാത്രികർ സ്വയം നിയന്ത്രണം പാലിക്കണം. സഞ്ചാരിയും നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം ഡയറക്ടറും കൂടിയായ ജയപ്രകാശ് നിലമ്പൂർ ശ്രദ്ധയോടെ.
2: കേരളം ജൈവ വൈവിധ്യത്തിന്റെ നാടാണ്. ജൈവ വൈവിധ്യ കാഴ്ചകൾ കേരളീയരെ, വിദേശീയരെ എന്നും ആകർഷിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ പല മലമടക്കുകളിലും അപൂർവ കേന്ദ്രങ്ങളിൽ ഇന്ന് ജിയോ ടാഗ് ചെയ്ത് പല ആളുകളെയും കൊണ്ടുപോകുന്ന, കച്ചവടമാക്കുന്ന ഒരു പ്രവണത പുതുതായി കടന്നു വരികയാണ്. നമ്മുടെ മലമടക്കുകളിലൊക്കെ തന്നെ കേരളത്തിൽ നാം കാണേണ്ട ഒട്ടേറെ കാഴ്ചകളുണ്ട്. പക്ഷെ എല്ലായിടത്തും നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലങ്ങളല്ല തന്നെ. കഴിഞ്ഞൊരു 36 വർഷമായി വിദ്യാർത്ഥികളുമായി കേരളത്തിലൂടെ നിരന്തരമായി സഞ്ചരിക്കുന്ന, കുട്ടികൾക്ക് പ്രകൃതി പഠന ക്യാമ്പുകൾ, യാത്രകൾ സംഘടിപ്പിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് പലപ്പോഴും നമ്മൾ കാടിന്റെ നിഗൂഢതകളിലേക്ക്, ഉള്ളറകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാറില്ല. യഥാർത്ഥ യാത്രകർ കാടിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ അധികൃതർ അനുവദിച്ചിട്ടുള്ള ചില പ്രത്യേക മേഖലകളിൽ പോവുകയാണ് നല്ലത്. പക്ഷെ ഇന്ന് അതിലും ഉള്ളിലായി വളരെ ഉൾത്തടങ്ങളിൽ അത്യപൂർവ സസ്യജാലങ്ങളും ജീവജാതികളും ഒക്കെ ഉള്ള പ്രദേശങ്ങളിലേക്ക് നിരന്തരമായി ആളുകൾ കടന്നു കയറുന്നത് നമ്മുടെ ജൈവ വൈവിധ്യത്തിനും കാലങ്ങളായി നിലനിൽക്കുന്ന ആവാസ വ്യവസ്ഥകളുടെ നാശത്തിനും കാരണമാവുകയാണ്. ഞങ്ങളൊക്കെ കഴിഞ്ഞ 36 വർഷമായി നിലമ്പൂർ കേന്ദ്രീകരിച്ച് കേരളത്തിലെ അല്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിലെ പല മേഖലകളിലേക്കും കുട്ടികളുമായും മുതിർന്നവരുമായൊക്കെ യാത്രാ പരിപാടികൾ നിരന്തരമായി സംഘടിപ്പിക്കുന്നവരാണ്. ഒരിക്കലും നമ്മൾ കാടിന്റെ വളരെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ കാടിനെ ഹനിക്കുന്ന പ്രവർത്തനങ്ങളിലേക്കോ പോകാറില്ല. യഥാർത്ഥ യാത്രികൻ അവന്റെ കാൽപ്പാട് പോലും പതിയാതെ സ്ഥലങ്ങൾ കണ്ട് തിരിച്ചു പോരണമെന്നാണ് പറയുക. പക്ഷേ നിർഭാഗ്യവശാൽ പുതിയ കാലത്ത് പുതിയ ബ്ലോഗർമാരും, എല്ലാവരും അങ്ങനെയല്ല, ചിലരെങ്കിലും അവരുടെ റീച്ചും അവരുടെ വരുമാന വർധനവും ഒക്കെ വേണ്ടി അത്തരത്തിലുള്ള പല നിഗൂഢ മേഖലകളിലും കാടിന്റെ ഉള്ളറകളിൽ ജിയോ ടാഗ് ചെയ്യുന്നതും അവിടേക്ക് സന്ദർശകരെ നയിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതൊക്കെ പലപ്പോഴും ഞങ്ങളൊക്കെ എതിർക്കപ്പെടുകയും അതിലൊക്കെ ഇടപെടുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കാരണ വൈവിധ്യവും കാടിന്റെ ആസ്വാദ്യമൊക്കെ പുതിയ തലമുറയ്ക്ക് കിട്ടേണ്ടത് തന്നെയാണ്. അവർക്ക് അതിന് അർഹതയുമുണ്ട്. അതിന് സർക്കാർ വനം വകുപ്പും മറ്റ് വകുപ്പുകളൊക്കെ തന്നെ അനുവദിച്ചിട്ടുള്ള മേഖലകളിൽ സന്ദർശനം നടത്തുകയും അവിടെ വനപാലകരുടെ അല്ലെങ്കിൽ അവിടുത്തെ അധികാരികളുടെ അനുമതിയോടെ അവിടുത്തെ പഠന സംരക്ഷണ നിരീക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. പക്ഷെ അതിനപ്പുറത്ത് കാടിന്റെ ഉള്ളറകളിൽ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒക്കെ എത്തിപ്പെടുന്നത് വലിയ അപകടങ്ങളായിരിക്കും. മാത്രമല്ല നമ്മുടെ ജൈവ വൈദ്യ സമ്പത്തിന്, കേരളത്തിലെ കാട് എന്ന് പറയുന്നത് 24 ചെറു കഷ്ണങ്ങളെ പരസ്പര ബന്ധമില്ലാതെ നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ആ കാടിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വലിയ പങ്കുവഹിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാടിന്റെ ഉള്ളറകളിലേക്കുള്ള ആളുകളുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ടതാണ്. അത് പലതരത്തിലുള്ള ഭവിഷ്യത്തുകൾ കാരണമാവും. നമ്മുടെ വിദ്യാർത്ഥികളെ, യുവജനങ്ങളെയൊക്കെ തന്നെ കാടിന്റെ പ്രാധാന്യവും അതുപോലെ തന്നെ ജൈവ വൈദ്യ സമ്പത്തിന്റെ നിലനിൽപ്പിന്റെ നമ്മുടെ ജീവിത സുരക്ഷത്തിന്റെ ഭാഗമാണെന്ന തിരിച്ചറിവ് ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാവേണ്ടതുണ്ട്. ഉള്ളറകളിലേക്കുള്ള കടന്നുകയറ്റങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള സന്ദർശനങ്ങളാണ് ഉണ്ടാവേണ്ടത്. അത്തരത്തിലുള്ള ജിയോ ടാഗ് പോലുള്ള പുതിയ പ്രവണതകളെ നിരുത്സാഹപ്പെടുത്താൻ കൂട്ടായ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു.
1: സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗത്തിലൂടെ പരിസ്ഥിതി ലോല മേഖലകളുടെ സ്വകാര്യതയും സുരക്ഷയുമാണ് തകരുന്നത്. കാടുകളെയും വന്യജീവികളെയും വെറുമൊരു സോഷ്യൽ മീഡിയ കണ്ടന്റായി മാത്രം കാണുന്ന രീതി മാറിയേ തീരൂ. നിയമങ്ങൾ കർശനമാക്കുന്നതിനൊപ്പം പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വമുള്ള പെരുമാറ്റവും ഓരോ വ്യക്തിയിൽ നിന്നും ഉണ്ടായാൽ മാത്രമേ ഈ കാനന സമ്പത്ത് വരും തലമുറയ്ക്കായി നമുക്ക് കാത്തുസൂക്ഷിക്കാനാകൂ. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം MK ദിലീപ്.
3: ശ്രദ്ധ സമർപ്പിച്ചത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
4: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
5: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: नीमा सैंडल, हर पल चंदन का एहसास।
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ് റാംമോഹൻ റോഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, റാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
4: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
3: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
6: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

0: ആരഭിരാഗം 29-ാമത്തെ മേളകർത്ത രാഗമായ ശങ്കരാഭരണത്തിന്റെ ജന്യമാണ്. മുത്തുസ്വാമി ദീക്ഷിതരുടെ
1: ശ്രീ സരസ്വതി നമോസ്തുതേ,
0: അതുപോലെ ത്യാഗരാജസ്വാമികളുടെ
1: സാധു ചനേ
0: എന്നീ കൃതികൾ വളരെ പ്രശസ്തങ്ങളാണ്. സാധിഞ്ചന എന്നുള്ള കൃതിയിൽ വളരെ ശ്രദ്ധേയമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ നിഷാദം ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ആരഭിയും ശ്യാമയും ദേവഗാന്ധാരയും വളരെ അടുത്തടുത്ത് നിൽക്കുന്ന രാഗങ്ങളാണ്. എന്നാൽ മൂന്ന് ഭാവങ്ങളാണ് ഇതിന്. ശ്യാമയാകട്ടെ അല്പം കരുണരസത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ള രാഗമാണ്. ദേവഗാന്ധാരി അല്പം കൂടി ഭക്തിപ്രദമായ രാഗമാണ്. എന്നാൽ ആരഭിക്കാകട്ടെ അല്പം വീരരസം കൂടിയുണ്ട്. ശ്യാമരാഗമായി അങ്ങനെ കൈശികി നിഷാദം കൂടി വന്നപ്പോൾ ദേവഗാന്ധാരിയായി. ആരഭിയിലെ ഗാന്ധാരവും നിഷാദവും അല്പം കുറുകിയതാണ്.
1: സരി മകരീരി റിപ്പമകരീരി തപമകരീരി സരി തപമകരീരി,
0: അത്തരം പ്രയോഗങ്ങൾ വരുമ്പോൾ ആരഭിയായി. ഈ രാഗത്തിൽ ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ്

0: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: സ്റ്റൈലോ ഒപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് റാംമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
0: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
4: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.

ആർ സുന്ദർ രാജൻ എന്ന പുതുമുഖ സംവിധായകന്റെ പ്രഥമ സംവിധാന സംരംഭമാണ് 1982 റിലീസ് ചെയ്ത പയനങ്ങൾ മുടിവതില്ലൈ എന്ന പ്രണയ ചിത്രം. താരതമ്യേന നവാഗതരായ മോഹനും പൂർണിമ ജയറാമുമായിരുന്നു നായികാ നായകന്മാർ. അതുകൊണ്ടാവണം സംഗീത പ്രധാനമായ ഈ ചിത്രത്തിന്റെ പോസ്റ്ററുകളിൽ നിറഞ്ഞുനിന്നത് ഇളയരാജയുടെ ചിത്രങ്ങളായിരുന്നു. ഇളയരാജയുടെ സഹോദരനായ ഗംഗയമരൻ എഴുതിയ ഈ ഒരു ഗാനം പാടിയത് SP ബാലസുബ്രഹ്മണ്യം.

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
6: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
1: സാധാരണ ഇങ്ങനെ പോകുമ്പോൾ സ്റ്റീഫനും സാംസയും മീനുകളെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കാറ്. ഇന്നും

0: കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ്, ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
2: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ്, ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. സമർപ്പിക്കുന്നത്
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
5: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ടുള്ളൂ 8592944444.
6: സാധാരണ ഇങ്ങനെ പോകുമ്പോൾ സ്റ്റീഫനും സാംസയും മീനുകളെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കാറ്. ഇന്നും സ്റ്റീഫൻ അങ്ങനെയാണ് തുടങ്ങിയത്. പാർപ്പിൻ കൂട്ടങ്ങളെ നോക്കണമെന്ന് അവൻ പറഞ്ഞു. അതുങ്ങളുടെ അടുത്തുതന്നെ എവിടെയെങ്കിലും തള്ളവരാൽ അനങ്ങാതെ നിൽപ്പുണ്ടായിരിക്കും. കാരികളെ തീരെ കാണാനില്ലെന്നും ഇന്ന് കുറച്ച് കറുവാപ്പരൽ കിട്ടാൻ സാധ്യതയുണ്ടെന്നും അവൻ പറഞ്ഞു. വെയിൽ കണ്ടമാനം മൂക്കുന്നതിന് മുൻപ് കരപിടിക്കണം. അതിനിടയ്ക്ക് ആകാശം മൂടിയാൽ ഒന്നും കിട്ടില്ല. പക്ഷേ ഇതുവരെ കാലിയായ പാത്രവുമായി തിരിച്ചുപോയ ചരിത്രമില്ല. പക്ഷേ ഇന്ന് സാംസ ഇത്തരം വർത്തമാനങ്ങളിൽ ഒരു താല്പര്യവും കാണിച്ചില്ല. സൗകര്യം കിട്ടുമ്പോഴൊക്കെ അവൻ സംസാരം മരിച്ചുപോയ പെൺകുട്ടിയിലേക്ക് തിരിച്ചുവിട്ടു. സ്റ്റീഫന് ചിലപ്പോഴൊക്കെ അതിൽ ദേഷ്യവും വന്നു. അസുഖമായിരുന്നു എന്നാണ് ദാമുച്ചേട്ടൻ പറഞ്ഞത്. എന്നുവെച്ചാൽ നിങ്ങളുടെ സ്റ്റെല്ലയെ പോലെയാണോ? സാംസ ചോദിച്ചു. അതുപോലൊന്നും ആയിരിക്കുകയല്ല. ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, അന്നൊക്കെ ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു. പോളിയോ, വസൂരി, ക്ഷയം, വെറുതെയും ആളുകൾ ചാകും. നിന്ന നിൽപ്പിൽ പുറകോട്ട് മറിയും. താറാങ്കുഞ്ഞുങ്ങൾ ചാകുന്നതുപോലെ നിസ്സാരമായിട്ട് മനുഷ്യക്കുഞ്ഞുങ്ങളും ചാകും. പരുന്ത് വെറുക്കിക്കൊണ്ട് പോകുന്നതുപോലെ മുകളിലോട്ട് പോകും. ഡോക്ടറെ കണ്ടാ പോരെ? ഒന്ന് പോടാ സാംസേ, മണ്ടത്തരം പറയാതെ. സ്റ്റീഫൻ തോടിന്റെ മറ്റൊരു ഭാഗത്ത് തെളിവെള്ളം കണ്ടിടത്ത് വലവീശി. ഒന്നും കിട്ടാഞ്ഞപ്പോൾ വലയുണ്ടാക്കിയ കലക്കൽ അടങ്ങാനായി നിലത്തിരുന്നു. ഒരു സിഗരറ്റ് വലിച്ചു. ഞങ്ങളുടെ ക്ലാസ്സിലെ പെൺപിള്ളേർ പലരും പല തരത്തിലാണ്. എന്നെക്കാളും പൊക്കമുള്ളവരുണ്ട്, തീരെ കുരുട്ടുകളുണ്ട്, കറുത്തതും വെളുത്തതുമുണ്ട്, ഭയങ്കര വണ്ണമുള്ളവരുണ്ട്. പരിചയമുള്ളവരെ വെച്ച് മരിച്ച പെൺകുട്ടിയെ ഊഹിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് സാംസ സംശയം പറഞ്ഞു. സ്റ്റീഫൻ ചിറയിലുള്ള പൊക്കം കുറഞ്ഞ തെങ്ങിൽ നിന്ന് രണ്ട് കരിക്ക് പറിച്ചു. കമ്പുകൊണ്ട് കണ്ണ് കുത്തി തുളച്ച് ഒരെണ്ണം സാംസയ്ക്ക് കൊടുത്തു. ഒന്ന് തന്നെത്താൻ കുടിച്ചു. അപ്പോൾ അവന്റെ ചിന്തയ്ക്ക് ഒന്നുകൂടി ഉന്മേഷമായി. ഞാൻ പറയുന്നത് അവൾക്ക് നിന്റെ ചെവിയുടെ താഴെ വരെ പൊക്കം വരുമെന്നാണ്. കുറച്ച് കറുത്തതാണ്, ബാക്കി നീ ഊഹിച്ചോ. സാംസ അതേപ്പറ്റി ആലോചിച്ചിരുന്നപ്പോൾ സ്റ്റീഫൻ ഒന്നുകൂടി വലയിട്ടു. ഇത്തവണ ഒന്നിനും കൊള്ളാത്തത്ര ചെറിയ അഞ്ചാറ് കോലാ കുഞ്ഞുങ്ങൾ കിട്ടി. അതവിടെ തന്നെ ഉപേക്ഷിച്ചു. പക്ഷികൾ തിന്നോളും. ഒന്നുകൂടി വീശിക്കഴിഞ്ഞപ്പോഴേക്കും നന്നായി വെയിൽ വന്നു. കാലിയായ ചരിവവുമായി അതിനു കീഴെയായി പിന്നെ അവരുടെ അലച്ചിൽ. ഇടയ്ക്ക് സാംസ തലയിൽ പാത്രം കമഴ്ത്തി പിടിച്ചു. മരിച്ചയാളെ ദഹിപ്പിക്കുകയല്ലേ? ഇത് കുഴിച്ചിട്ടെന്നാണ് ദാമുച്ചേട്ടൻ പറഞ്ഞത്. സാംസ പിന്നെയും കറങ്ങി അതേ വിഷയത്തിലെത്തി. ഞങ്ങളെയാണെങ്കിൽ കുഴിച്ചിടും, ചിലരെയൊക്കെ കത്തിക്കും. ഈ പെണ്ണ് ചെറുതായതുകൊണ്ട് കുഴിച്ചിട്ടതായിരിക്കും. സ്റ്റീഫൻ അവിടെ വെച്ച് നിർത്തി. ഒരു തീരുമാനത്തിലെത്താനാവാതെ സാംസയെ സംശയത്തോടെ നോക്കി. നിന്റെ കാര്യം ഞാൻ ആലോചിക്കുമായിരുന്നു. നിന്നെയാണെങ്കിൽ എന്തു ചെയ്യും? നീ രണ്ടും ചേർന്ന ഇനമല്ലേ? വെയിൽ പിന്നെയും മൂത്തു. ഉച്ചയായപ്പോഴേക്കും അവർ ബഹുദൂരം പിന്നിട്ടു. തോട്ടിലും വെള്ളം കെട്ടിയ കണ്ടങ്ങളിലും സ്റ്റീഫൻ മാറി മാറി വീശി. രണ്ട് തോടുകൾ ഒന്നിച്ചു ചേർന്ന് വലുതാകുന്നിടത്തും പാടത്തുനിന്ന് വെള്ളം തുറന്നുവിടുന്ന ഒഴുക്കിലും പലവട്ടം വീശി. ഒരു പരലിനെ പോലും കിട്ടിയില്ല. ഇത്രയും ദൂരം ഇതിനു മുൻപ് അവർ നടന്നിട്ടുമില്ല. രണ്ടുപേർക്കും ദാഹിച്ചു, വിശന്നു. സാംസക്കാണെങ്കിൽ വെയിൽ കണ്ണിൽ ഇരുട്ടുണ്ടാക്കുന്നതായി തോന്നി. ഇതോടെ നിർത്തി എന്ന് പറഞ്ഞ് സ്റ്റീഫൻ ഒന്നുകൂടി വീശി. എന്നിട്ടും വല കാലിയായി തിരിച്ചു വന്നപ്പോൾ അവന് ദേഷ്യം വന്നു. സാംസയെ നോക്കാതെ വേഗത്തിൽ തിരിഞ്ഞു നടന്നു. പിന്നാലെ ഒന്നുമില്ലാത്ത ചരിവവുമായി സാംസയും.
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു. സമർപ്പിക്കുന്നത്
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
5: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ടുള്ളൂ 8592944444.
7: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
5: അതിപ്പോ ചേവായൂർ എച്ച് എൻ കെ യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ എച്ച് എൻ കെ. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ടുള്ളൂ 8592944444.
0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
8: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4

0: പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: എഫ്എം പ്രധാന വാർത്തകൾ. നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച സോനം വാങ്ചുക് പൂർണ്ണ ആരോഗ്യം കൈവരിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഡോക്ടർമാർ നിർദ്ദേശിച്ച പ്രകാരം ദിനചര്യകൾ പാലിക്കണമെന്നും എത്രയും വേഗം പഴയ ശരീരഭാരം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. DRDOയുടെ കീഴിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ എക്സ്പെൻഡബിൾ ടർബോജെറ്റ് എഞ്ചിൻ യാഥാർത്ഥ്യമായി. സാങ്കേതിക മേഖലയിൽ ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഇത് വലിയൊരു ചുവടുവയ്പ്പാണെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. ജന്തർ മന്ദറിലെ പ്രതിഷേധ സമരം എന്ന രീതിയിൽ വ്യാപകമായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം. ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ ജനങ്ങൾ ജാഗരൂകരാകണമെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു. സർട്ടിഫിക്കറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളല്ല, വൈജ്ഞാനിക ആത്മവിശ്വാസത്തോടെ മനുഷ്യന് മുന്നേറാൻ വഴികൾ നിർമ്മിക്കുന്ന കേന്ദ്രമാണ് സർവകലാശാലകളെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാം വീണ്ടും അറസ്റ്റിലായി. SC/ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. ഇസ്കോൺ കണ്ണൂരിന്റെ 17-ാമത് ജഗന്നാഥ രഥയാത്ര ഇന്ന് വൈകിട്ട് കണ്ണൂർ കനകത്തൂർ കുറുമ്പ ക്ഷേത്രത്തിൽ നിന്നാണ് രഥയാത്ര ആരംഭിക്കുക. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SFI ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പ് മുടക്കും. വൈകിട്ട് 6 മുതൽ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് SFI അറിയിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 75 കിലോ വിഭാഗം ബോക്സിംഗിൽ ഇന്ത്യയുടെ ലവ്ലീന ബോർഗോഹെയ്ൻ സെമിയിൽ. പ്രാഥമിക റൌണ്ടിൽ ലവ്ലീനയ്ക്ക് ബൈ ലഭിച്ചതോടെ നേരിട്ട് സെമിയിലെത്തുകയായിരുന്നു. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.
3: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing.
4: മുന്നിന് മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
5: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
4: അതെന്താ മാഷേ?
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജന്മാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി, പുതിയറ, കോഴിക്കോട്.
7: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
8: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
7: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
8: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
7: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
8: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും IT പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
7: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.

കിനാവ് കാണാത്തവരായി ആരുമുണ്ടാവില്ല. കാണുന്ന കിനാക്കൾക്കെല്ലാം എന്തെങ്കിലും അർത്ഥമുണ്ടാവുമോ? നാളെയുടെ ലക്ഷ്യങ്ങളെയും പ്രതീക്ഷകളെയും കോർത്തിണക്കുന്ന മോഹത്തിൻ്റെ നൂലിഴകളാണ് കിനാവുകൾ. ചന്ദ്രലേഖ എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി, എം ജി ശ്രീകുമാറും ശുഭയും ചേർന്നാലപിച്ച ഗാനം.

മരണം കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി തന്റെ ജീവന്റെ ജീവനായ കാമുകനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തന്റെ പ്രാണപ്രിയനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവൾക്കാവുമോ? അവളുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുമോ? ഭാർഗവീ നിലയം എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ എഴുതി, ബാബുരാജ് ചിട്ടപ്പെടുത്തി. എസ് ജാനകിയുടെ ശബ്ദമാധുരിയിൽ ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് സരിത മാഹിൻ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ്. നേത്ര കവച് പദ്ധതിയിലെ ഇവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
4: ഷോപ്പിക്ക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
5: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
6: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
9: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: ഷോപ്പിക്ക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ.
0: ഇനി 8:15 മോർണിംഗ് ന്യൂസ്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആർട്ട് കഫേ സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
3: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9645600002, 9645000032.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ആർട്ട് കഫേയിൽ ഇന്ന് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നു നടൻ വിജയരാഘവൻ.
2: എനിക്കൊക്കെ എത്രയോ കാലം മുമ്പ് മലയാള നാടകത്തിനൊരു ചരിത്രമുണ്ട്. തമിഴ് നാടകങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് പിന്നെ പേർഷ്യൻ നാടകങ്ങളുടെ എന്നാണ് മലയാള നാടകങ്ങളുടെ ആവിർഭാവം എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഈ എൻ്റെ ഒരു മുത്തശ്ശൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് നളൻ പാച്ചുവള്ള എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. അച്ഛൻ്റെ അമ്മാവനാണ്. ഞങ്ങളുടെ ഇപ്പോൾ ഡൈനേഷ്യ എന്ന് പറയുന്ന വീട് ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥലമായിരുന്നു. അദ്ദേഹം ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ബെബ്ബലം കുട്ടീശ്വരൻ എന്നൊരു ആളുണ്ടായിരുന്നു അത്രേ, അദ്ദേഹത്തിൻ്റെ നാടകത്തിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ബെബ്ബലം കുട്ടീശ്വരൻ എന്ന് പറഞ്ഞ നടൻ മഹാനടനായിരുന്നു എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠവും മുത്തശ്ശൻ വിവരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ നാടകം അങ്ങോട്ട് തുടങ്ങുമ്പോൾ പോലെ പാട്ടാണ് കൂടുതലും കഥകൾ പറയുന്നത് പാട്ടിലൂടെയാണ്. പാട്ടും അഭിനയവും എല്ലാം കൂടെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ബാല രീതിയിലൊക്കെ ആയിരിക്കാം. എൻ്റെ ഒരു ഓർമ്മയിൽ മുത്തശ്ശൻ പറയുന്നത് അദ്ദേഹത്തിന് ഒരു നാടകം അങ്ങോട്ട് തുടങ്ങി അഭിനയിച്ച് കഴിഞ്ഞൊരു അരമുക്കാൽ മണിക്കൂർ സ്റ്റേജിലെ പെർഫോമൻസ് കഴിയുമ്പം ഉടുത്തിരിക്കുന്ന സോമൻ ഇങ്ങനെ പിഴിഞ്ഞാൽ ഒരു കുടം വെള്ളം കിട്ടും, അതായത് വിയർപ്പ്. അതായത് അത്ര അധ്വാനമുള്ളൊരു കാര്യമായിട്ടാണ് പാട്ട് പാടുകയും ഈ പറഞ്ഞ മാതിരി ഡയലോഗ് പറയുക പറ്റിയത്. ഭയങ്കര ഒരു എക്സാജറേറ്റഡ് ഫോം ആയിരുന്നിരിക്കാം, അതായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അതായത് അത്ര വിയർത്ത് കുളിച്ചൊക്കെയാണ് നാട്. പിന്നെ ശബ്ദം മൈക്കില്ലല്ലോ, ഇട്ട് നാടും പൊട്ടം പറയണം എങ്കിൽ മാത്രമേ പ്രേക്ഷകൻ കേൾക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വളരെ ലൗഡായിരുന്നു ചുരുക്കം എല്ലാം കൂടെ കൊണ്ട്. അങ്ങനെ നാടക സംഗീതത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ കേട്ടിരിക്കുന്നത് മാവേലിക്കര പൊന്നമ്മൻ ചേച്ചി എന്ന് പറഞ്ഞ മാവേലിക്കര പൊന്നമ്മ വളരെ പ്രസിദ്ധിയാണെന്നറിയാം. അവർ അച്ഛൻ്റെ നാടക ട്രൂപ്പിൽ അഭിനയിച്ചിരുന്നു ആത്മവലിയ നാടകത്തിൽ. അപ്പോൾ പൊന്നമ്മൻ ചേച്ചി ആദ്യകാലത്ത് വാസവദത്തയിലൊക്കെ അഭിനയിച്ച പൊട്ടക്കനേത്ത് വേലിപ്പിള്ള അവരുടെയൊക്കെ നാടക ട്രൂപ്പിൽ അഭിനയിച്ച ആ കാലത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ നാടകം നടന്നുകൊണ്ടിരിക്കുമ്പം മിക്കവാറും ഈ നാടകം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിലുള്ള അത്യാവശ്യം പ്രമാണികളൊക്കെ ആയിരിക്കും. പ്രമാണിന്ന് വെച്ചാൽ കുറച്ചാലും ചട്ടമ്പിത്തരമൊക്കെ കാണും, അവരൊക്കെ ആയിരിക്കും നാടകം നടത്തുക. ഈ നാടകം നടന്നുകൊണ്ടിരിക്കുമ്പം നല്ല ചില ഭാഗങ്ങൾ വരുമ്പം ഓഡിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമ്പോൾ ഓഡിയൻസ് വൺസ് മോർ എന്ന് പറയും. അതായത് ഒരാളിപ്പം പാട്ട് പാടി അല്ലെങ്കിൽ ഡയലോഗ് പറഞ്ഞ് വളരെ വികാരഭരിതനായി പെടഞ്ഞ് പെടഞ്ഞ് മരിക്കുന്ന ചിലപ്പോൾ സീനുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവർ വൺസ് മോർ പറഞ്ഞാൽ ഈ മരിച്ചയാൾ എഴുന്നേറ്റ് വീണ്ടും ഒന്നും കൂടെ മരണം അഭിനയിക്കും. പിന്നെ പാരിതോഷികങ്ങൾ സ്റ്റേജിൽ കൊണ്ട് കൊടുക്കുക. നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്, നാടകം നടക്കുന്ന ഇടയ്ക്ക് പാരിതോഷികങ്ങൾ കൊണ്ട് കൊടുക്കുക, അവരുടെ അഭിപ്രായങ്ങൾ പറയുക, അതൊക്കെ പിന്നെ വീണ്ടും ചിലപ്പോൾ അഭിനയിക്കുക. അങ്ങനെ ഒരു രീതിയിലുള്ള നാടകങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ കാലത്തുള്ള നാടകങ്ങളെ പറ്റി എനിക്കറിയുള്ളൂ. അപ്പോൾ ആ കാലത്ത് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിരുന്നു നാടകങ്ങൾ. ഞാൻ കണ്ട പല നാടകങ്ങളും സ്വല്പം കൂടെ പഴയ കാലത്തു നിന്ന് കുറേ കൂടെ ഒരു എക്സാജറേഷൻ കൂടിയെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാനൊക്കെ അഭിനയിച്ചിരുന്ന അച്ഛൻ്റെ നാടകങ്ങൾ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടായിരുന്നു. യഥാതഥമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് തോന്നത്തക്ക രീതിയിൽ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു അന്നത്തെ നാടകങ്ങളുണ്ടായിരുന്നു. നാടകത്തിന് ചരിത്രം ഒരുപാട് പറയാനുണ്ട്, അത് പറഞ്ഞാൽ തീരില്ല. പാട്ടബാക്കി, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, അങ്ങനെയുള്ള നാടകങ്ങൾ ഇപ്പോൾ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നൽകിയ സംഭാവനകൾ വളരെ വളരെ വളരെ വലുതാണ്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ നാടകം ഞാൻ പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്, ഞാൻ പ്രായമായ ശേഷവും കണ്ടിട്ടുണ്ട്. പക്ഷേ കുട്ടിക്കാലത്ത് കണ്ടപ്പം എനിക്ക് ഈ ആൾക്കാർ വികാരഭരിതരായിട്ട് ഇൻഗ്രാവ് സിന്ദാബാദ് വിളിച്ച് അല്ലേ അങ്ങനെ വരവേറ്റ ഒരു നാടകം ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ആക്കുന്നത്. പക്ഷേ പിൽക്കാലത്ത് അതേ നാടകം ഞാൻ കണ്ടപ്പോൾ അത്രയും വലിയ ആവേശമൊന്നും കണ്ടിരുന്നുമില്ല. അത് കാലത്തിൻ്റെ മാറ്റമായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും പ്രേക്ഷകനിൽ ബൗദ്ധികമായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നാടകത്തിന് കഴിക്കുമായിരുന്നു. അത് ഞാൻ അനുഭവസ്ഥരാണ്. കല എന്ന് പറയുന്നത് തന്നെ കലാകാരൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു മോശക്കാരായിട്ട് എന്തെങ്കിലും കാലം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾ നാടകത്തിൽ അഭിനയിക്കുക അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായ കാര്യങ്ങളാണ്. സമൂഹത്തിൽ ഒരു ചീത്ത വാക്കുണ്ട്, കൂത്തിച്ചി എന്നൊരു വാക്കുണ്ട്. കൂത്തിച്ചി എന്നുള്ള വാക്ക് തന്നെ കൂത്ത്, അതായത് ഡാൻസ്, കൂത്ത് ചെയ്യുന്ന അച്ചി, ഡാൻസ് ചെയ്യുന്ന സ്ത്രീ. അപ്പോൾ അതൊരു വളരെ മോശപ്പെട്ട കാര്യമായിട്ടാണ് കരുതിയിരുന്നത്. അല്ല അതിപ്പോൾ ഈ അടുത്ത കാലം വരെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ സമിതിയിൽ അച്ഛനും അച്ഛൻ്റെ സഹോദരി ഓമന, എൻ്റെ അമ്മ, പിന്നെ എൻ്റെ സഹോദരി, ഞാൻ ഒക്കെ കൂടെ ഒന്നിച്ച് അഭിനയിച്ചൊരു കാലം ഉണ്ടായിരുന്നു നാടകം. അപ്പോൾ അന്നൊക്കെ ഞങ്ങളുടെ ബന്ധുക്കൾ പലരും പറഞ്ഞിരുന്നു, ഓ പിന്നെ വേറെ ഒരു ജോലിയില്ല, എല്ലാത്തിനും കൂടെ കയ്യെ പിടിച്ച് ഇറങ്ങിയിരിക്കുക നാടകം കളിക്കാൻ. അതൊരു മോശം കാര്യമായിട്ടാണ് പറഞ്ഞിരുന്നത്. എന്തോ നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും അങ്ങനെയുള്ളൊരു ധാരണയുണ്ട്. ഇപ്പോഴാണ് പിന്നെ ഈ പറഞ്ഞ സിനിമയൊക്കെ വന്നു കഴിയുമ്പോൾ ഫെയിം, അപ്പോഴും ഫെയിം ഉള്ളതുകൊണ്ടാണ് ഇതൊരു

0: കുഴപ്പമില്ലാത്ത ഒരു കാര്യമായിട്ട് തോന്നുന്നത്. ഒരാൾ അടുത്ത് അഭിനയിക്കുക, കെട്ടിപ്പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമായിട്ടാണ് ഇപ്പോഴും നമ്മുടെ സമൂഹം കാണുന്നത്. അല്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ് നമ്മളെ പൊതുവെ, നമുക്ക് ഈ ഹിപ്പോക്രാറ്റ്സാണ്, നമ്മൾ ആത്മവഞ്ചനയാണ് നമ്മുടെ മുഖമുദ്ര, പ്രത്യേകിച്ച് മലയാളികളുടെ, ഇന്ത്യക്കാരുടെ അത് പ്രത്യേകിച്ച് മലയാളികളുടെ. ഇതൊക്കെ കാണുന്നത് ഇഷ്ടമാണ് താനും, എന്നാലും അത് അങ്ങോട്ട് അംഗീകരിക്കാനും ബുദ്ധിമുട്ടും ഒക്കെയുള്ള ഒരു ഒരു വല്ലാത്ത മാനസിക പ്രശ്നമാണത്. പണ്ട് അച്ഛൻ അവതരിപ്പിച്ചിരുന്ന ഈശ്വരൻ അറസ്റ്റിൽ, സുപ്രീം കോർട്ട്, ഇങ്ങനെ ചില നാടകങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇന്നിപ്പോൾ അവതരിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നുവെച്ചാൽ ഞാൻ അതാണ് പറഞ്ഞത്, വളരെ സംഗീതമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചരിത്ര നാടകങ്ങളുണ്ടായിരുന്നു അന്നൊക്കെ, രംഗത്ത് അവതരിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ കുറച്ച് റിയലിസ്റ്റിക്കായുള്ള നാടകങ്ങൾ വന്നു. പിന്നെ ഈ പറഞ്ഞില്ലേ, നമ്മുടെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം അനുസരിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പോയി നാടകം കളിക്കുക എന്നൊക്കെ പറഞ്ഞ വണ്ടികളുടെ യാത്ര, അങ്ങനത്തെ ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. പിന്നെ ആസ്വാദനം, ഒരു കാര്യം പറയാം, ഇന്നത്തെക്കാട്ടിലും കുറച്ചും കൂടി ലിബറലായിരുന്നു അന്നത്തെ പ്രേക്ഷകർ. ഇന്ന് കുറച്ച് വളരെ സംഗീതമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ആൾക്കാർ. എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും ശരി, ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഉൾവലിഞ്ഞിട്ട് എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രമല്ല എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റെ സമൂഹം, ഞാൻ, എൻ്റെ കുടുംബം, അതൊക്കെ വളരെ വളരെ ഉൾവലിഞ്ഞിട്ട് ഈ കുടുംബം എന്നുള്ള സങ്കല്പം പോലും അച്ഛനും അമ്മയും ഞാനും അങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അത്രയൊരു വളരെ ഇടുങ്ങിയ ചിന്താഗതി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. പുരോഗമിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെന്ന്, വർത്തമാനത്തിൽ പറയുന്നതല്ലാതെ മാനസികമായി എത്രമാത്രം പുരോഗമിച്ചു. പണ്ട് നമുക്ക് മതിലുകളില്ലായിരുന്നു, വേലിയില്ലായിരുന്നു വീടുകൾക്ക്. ഇപ്പം മതിലുമുണ്ട്, വേലിയുണ്ട്, അതൊക്കെ കൂടിക്കൂടിക്കൂടി ഗേറ്റുകൾക്ക് പൊക്കം കൂടുന്നു, മതിലുകൾക്ക് പൊക്കം കൂടുന്നു, അങ്ങനെ എല്ലാവരും. അപ്പം എത്രമാത്രം പുരോഗമിച്ചു എന്ന് വളരെ സംശയമുണ്ട് പല കാര്യങ്ങൾക്കും. നാടക പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ പെൺപിള്ള, എൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛൻ മാത്രമല്ല, അതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അതിനകത്ത് ഒരു വ്യക്തി എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അത് കവിഞ്ഞ് പ്രത്യേക ഒരു മാത്രമല്ല. അച്ഛനൊരു പുതിയ ഒരു പന്താവ് വെട്ടിത്തെളിച്ചു എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ അരയ്ക്കാതെ മടിക്കാതെ ഈ സമൂഹത്തിൻ്റെ ജീർണതകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിർദാക്ഷിണ്യം, യാതൊരു മറയില്ലാതെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ളൊരു ആർജവം കാണിച്ചു. അത് അച്ഛനും അച്ഛൻ്റെ സഹോദരിയും എൻ്റെ പെങ്ങളും ഞാനും അമ്മയും എല്ലാം ചേർന്ന് ഞങ്ങൾ നാടക കുടുംബമായിട്ട് ഞങ്ങൾ അത് പറയുമ്പം അതിന് കുറച്ചും കൂടി ശക്തി ഉണ്ടായിരുന്നു. എന്ത് കാര്യവും ഒരു പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെയോ പ്രത്യേക ശാസ്ത്രത്തിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ ഒന്നും പിന്തുണയില്ലാതെ ധീരമായിട്ട് തോന്നുന്ന നാടകങ്ങൾ, തോന്നുന്ന പോലെ അവതരിപ്പിക്കും ഒരു ആർജവമുണ്ട്. അതാണ് അച്ഛനൊക്കെ നാടകത്തിന് വേണ്ടിയിട്ട് ചെയ്തിരുന്ന കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഈ സമൂഹത്തിലെ ദ്രവിച്ച് വഴകിയ ഓരോ തൂണിട്ടും ആഞ്ഞിടിക്കാനുള്ള ഓരോ ശ്രമമായിരുന്നു സമൂഹത്തെ ഇന്ന് ഭരിക്കുന്നത്. ഹിപ്പോക്രസി എന്ന് പറയുന്ന ഒരു പ്രത്യേക സാമൂഹ്യ മനോഭാവമാണ്. ഇതിനെ എതിർക്കാനാണ് എന്റെ ഓരോ നാടകവും ഞാൻ ഉപയോഗിക്കുക.
0: നാടകം കൊണ്ട് മാത്രം സാമൂഹ്യ ജീവിതത്തിൽ മാറ്റം വന്നതായിട്ട് എനിക്കറിയില്ല. എന്നാ ഈ ലോകം നന്നായനെ, അങ്ങനെ ഇത്രയും വലിയ നാടകങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെയാണ് ഇത്ര സമത്വസുന്ദരമായ ഒരു ലോകമായെന്നുള്ളതാണ്. അങ്ങനെ ഒരു നാടകം കൊണ്ട് മാറ്റാവുന്നൊന്നുമല്ല ഈ സാമൂഹ്യ ജീവിതം. സാമൂഹ്യ ജീവിതത്തിൽ ചില പ്രത്യേക അവസ്ഥയിൽ ഒരു മാറ്റത്തിന് സഹായകരമായ രീതിയിലുള്ള ചിന്തകൾ ഉണ്ടാക്കാൻ പറ്റും. ഈ സമൂഹത്തിലെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വേണ്ടതൊന്നുമില്ലെങ്കിൽ പൊളിറ്റീഷ്യൻസാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ്സാണ് ചെയ്യേണ്ടത്. അത് ഈ പൊളിറ്റീഷ്യൻസ് എത്രമാത്രം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് സംശയമുള്ളൂ. നാടകകൃത്ത് അല്ലെങ്കിൽ സാഹിത്യകാരൻ ചെയ്യുന്നത് ഈ സമൂഹത്തിലുള്ള ചുഴിക്കുറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകൾ, അതിൻ്റെ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ധർമ്മം മാത്രമേ ഈ സാഹിത്യകാരന് പറ്റുള്ളൂ, നാടകത്തിന് പറ്റുള്ളൂ. അതിനെ ഇല്ലാതാക്കിയിട്ട് മറ്റൊന്നിനെ ബിൽഡ് ചെയ്യുക, ഒരു വ്യതിയാനം വരുത്തുക, അത് ചെയ്യേണ്ട പ്രവൃത്തി പൊളിറ്റീഷ്യൻസ് ചെയ്യേണ്ടതാണ്, രാഷ്ട്രീയക്കാരും ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മുടെ ഇവിടെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയക്കാർ അങ്ങനെയുള്ള അവസ്ഥകളെ, സമൂഹത്തിലുള്ള ചില പ്രോബ്ലംസിനെ അല്ലെങ്കിൽ ധ്രുവീകരണങ്ങളെ മുതലെടുത്തിട്ട് അവർ രാഷ്ട്രീയ മുതലെടുപ്പായിട്ട് അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇന്ന് നാടകത്തിൽ എത്രമാത്രം ഗാനങ്ങൾ എത്രമാത്രം പ്രസക്തമാണെന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. ഇന്ന് നാടകത്തിൽ മാത്രമല്ല സിനിമയിൽ പോലും പാട്ടുകൾ സ്വാധീനം എത്രമാത്രമാണെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ പണ്ട് കാലത്ത് വളരെ വ്യത്യാസമാണ്. KPSC നാടകങ്ങളിൽ KS ജോർജും KP സുലോചനയും ഒക്കെ പാടി, മേദിനി, ഇവരൊക്കെ ഇവരുടെയൊക്കെ പാട്ടുകൾ അന്ന് ഒരുപാട് ജനങ്ങളെ സ്വാധീനിച്ചിരുന്നു. അപ്പം അത് ആ കാലത്തിൻ്റെ ഒരു വ്യത്യാസമാണ്. പിന്നെ വയലാർ, ദേവരാജൻ, ONV അങ്ങനെയുള്ള പ്രഗത്ഭരായ ആൾക്കാരുടെ കവിതകളും നാടകഗാനങ്ങളും പ്രത്യേക ശാഖ തന്നെ ഉണ്ടായി. പക്ഷെ ഇപ്പം അങ്ങനത്തെ ഒരു ശാഖ കേൾക്കുന്നില്ല, എനിക്കറിയില്ല അതിനെപ്പറ്റി.

0: നാടകത്തിനെ നിലനിർത്താൻ തീർച്ചയായിട്ടും സംഘടനകൾക്ക് സാധിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ കാണുന്നത് എൻ്റെ അച്ഛൻ്റെ പേരിൽ ഒരു നാടക മത്സരം നടക്കുന്നുണ്ട് കണ്ണൂർ പയ്യന്നൂരടുത്ത് മാണിയർ എന്ന ഗ്രാമത്തിലാണ്. ഒരു അത്ഭുതമാണ്, ആ ഗ്രാമവാസികൾ ഒന്നടങ്കം 10 ദിവസവും നാടകോത്സവമാണ്. ഈ എല്ലാ ദിവസവും അവർ വീട്ടിൽ നിന്ന് കുട്ടികൾ ഉൾപ്പെടെ വൃദ്ധർ അങ്ങനെയുള്ള എല്ലാവരും വീടടച്ചിട്ട് എല്ലാവരും നാടക സ്ഥലത്തേക്ക് വരുന്നു, നാടകം കാണുന്നു. മാത്രമല്ല നാടകം കാണുമ്പോൾ ഓരോ ദിവസം വരുമ്പോഴും അവരുടെ കയ്യിലുള്ള വിഭവങ്ങൾ, അത് ചിലപ്പം അരിയാവാം അല്ലെങ്കിൽ തേങ്ങയാവാം അല്ലെങ്കിൽ കപ്പയാവാം, അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നു. അതൊരു ഉത്സവത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്നു. ലാസ്റ്റ് ദിവസം, എല്ലാ ദിവസവും നാടകം കാണാൻ വന്നിട്ടുണ്ട്, ഏറ്റവും അവസാനത്തെ ദിവസം ഇവരെല്ലാം കൊണ്ടുവരുന്ന വിഭവങ്ങൾ കൂട്ടി ഗംഭീരമായൊരു സദ്യ, അത് ഈ വരുന്ന എല്ലാ കാണികളും ആസ്വദിക്കുന്നു, അവരതിൻ്റെ ഭാഗമാകുന്നു. ഇങ്ങനൊരു അനുഭവം മാണിയാട്ടം എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ സാധിക്കുന്നു. അത് കുട്ടികൾ മുതൽ ആബാലവൃദ്ധ ജനങ്ങളും ഉണ്ട് അവിടെ. ഇവർ ഒരു ചെറിയ അപശബ്ദം പോലും ഉണ്ടാവാതെ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി നാടകം കാണുന്നു. നാടകം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒരു അവശബ്ദം പോലും ഉണ്ടാക്കില്ല. നല്ലതാണെങ്കിൽ ചിരിക്കും, കൈയടിക്കും ഒക്കെ ഉണ്ട്, മോശമാണെങ്കിൽ അവശബ്ദം ഉണ്ടാക്കില്ല. അത്ര സഹിഷ്ണുതയോടുകൂടി ഒരു വലിയ വിഭാഗമൊക്കെ നിലത്തിരിക്കുകയായിരിക്കും. കുറച്ച് പേര് കസേരയിൽ, കുറച്ച് പേര് കസേര കെട്ടുകാരെ, ചിലർ നിന്നുകൊണ്ട് കാണുന്നു. ഒരു 3000-4000 പേര് എല്ലാ ദിവസവും നാടകം കാണാൻ വരുന്നു, ആസ്വദിക്കുന്നു. മാത്രമല്ല നാടകം കഴിഞ്ഞിട്ട് നാടകത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരെ കൂട്ടിയിട്ട് നാടക ചർച്ച, ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് മാണിയാട്ട് എന്നൊരു ഗ്രാമത്തിൽ നടക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല, പക്ഷേ ഞാനിപ്പം അതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഞാൻ കണ്ടതാണ്. അങ്ങനെ ഒരു ഗ്രാമത്തിൽ നടക്കുമെങ്കിൽ എന്തുകൊണ്ട് ബാക്കിയുള്ള ഗ്രാമങ്ങളിൽ നടന്നുകൂടാ? ബാക്കിയുള്ള ഗ്രാമങ്ങളിൽ നടന്നാൽ കേരളത്തിൽ ഒട്ടാകെ എന്തുകൊണ്ട് നടന്നുകൂടാ? ഇതൊക്കെയാണ് നവോത്ഥാനം എന്നൊക്കെ പറയുന്നത്, ഒരു പുതിയ ചിന്തയുണ്ടാകുക, എല്ലാവരും കൂടെ കൂടി നിന്ന് കലയെ ആസ്വദിക്കുക. കലയ്ക്ക് മാത്രമേ എല്ലാവരും ഒന്നിച്ച് നിർത്താൻ പറ്റുള്ളൂ, വേറെ ഒന്നിനും അത്രയും ശക്തിയില്ല. ഒരു പാട്ടാണെങ്കിൽ എല്ലാവരും ഒന്നിച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുക, നാടകമാണെങ്കിൽ ഒന്നിച്ച് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഉള്ള ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായാൽ എന്തൊരു മാറ്റമായിരിക്കും നമ്മുടെ രാജ്യത്ത് സംഭവിക്കുക, എന്തൊരു പുരോഗതിയായിരിക്കും, എന്തൊരു സുഖമായിരിക്കും, എന്തൊരു സൗഹൃദമായിരിക്കും. ഏതൊരു കലാരൂപമാണെങ്കിലും ശരി, അതിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ വേണം. ഒന്നാമതായിട്ട് ഏതൊരു കലാരൂപവും, ചിത്രകലയാവാം, സ്കൾപ്ചറാവാം, അല്ലെങ്കിൽ നാടകമാകാം, എന്താണെങ്കിലും അനുവാചകന് മനസ്സിലാവണം. ഒന്നാമത്തെ മനസ്സിലായാൽ മാത്രം അത് വിശ്വസിക്കണം, വിശ്വസിക്കാൻ പറ്റണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, ബോധ്യപ്പെടണം അത് ഇന്നതാണെന്ന്, കാര്യകാരണം ബോധ്യപ്പെടുന്നതായിരിക്കണം. പിന്നെ അവൻ്റെ ബോധമണ്ഡലത്തെ 1 സെൻറ്റിമീറ്ററെങ്കിലും ഉയർത്തുന്നതായിരിക്കണം. ഇതായിരിക്കണം ഒരു കലാരൂപത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് അച്ഛൻ വിശ്വസിച്ചിരുന്നത്, ഞാനും അങ്ങനെ തന്നെ വിശ്വസിച്ചു.
1: നടൻ വിജയരാഘവൻ പങ്കുവച്ച ഓർമ്മകളും നിരീക്ഷണങ്ങളുമാണ് ഇന്ന് ആർട്ട് കഫേയിൽ കേട്ടത്.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആർട്ട് കഫേ സമർപ്പിക്കുന്നത്, കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
3: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
4: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
5: അരേ മോഹൻ ഭായ്, കാഫി ബിസി ലഗ് രഹേ ഹോ.
6: മേ സോച് രഹാ ഹൂ കി ബിസിനസ് ശുരു കരൂ. ഏക് ഏജന്റ് നേ കഹാ കി മുദ്ര ലോൺ ജൽദി സാങ്ഷൻ കർവാ ദേഗാ, ബസ് പ്രോസസിംഗ് ഫീസ് ഓർ ലീഗൽ ഫീസ് ദേനി ഹോഗി. പേയ്മെന്റ് ലിങ്ക് ബി ഭേജാ ഹേ.
5: അരേ മോഹൻ ഭായ്, പ്രധാനമന്ത്രി മുദ്രാ യോജന മേ കോയി ഏജന്റ് നഹീ ഹോതാ, ധോക്കേബാസ് നക്ലി വെബ്സൈറ്റ്, സാങ്ഷൻ ലെറ്റർസ് ഓർ ദസ്തഖത് സേ ലോഗോ കോ ഫസാതേ ഹൈ.
6: സച്ച്?
5: സീധാ ബാങ്ക് യാ വിത്ത് സൻസ്ഥാ മേ ജാഓ യാ സർക്കാരി വെബ്സൈറ്റ് സേ ലോൺ അപ്ലൈ കരോ. സതർക് രഹേ ഓർ ഓൺലൈൻ ഠഗോ സേ ബചേ.
6: സമജ് ഗയാ.

കേൾക്കൂ കേൾക്കൂ കേൾക്കൂ. പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക.

0: അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. ആദ്യഗാനം ചിത്ര പാടിയത് ചിത്രം ഒരു മെയ് മാസ പുലരിയിൽ. പി ഭാസ്കരന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

ആർട്ട് കഫേ ചലച്ചിത്രഗാന പരിപാടിയിൽ ഇനി എം ജി ശ്രീകുമാറും ചിത്രയും പഴയ ഗാനം കേൾക്കാം. ചിത്രം തുടർകഥ. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ, എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം.

ആപ് കഫേ ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഒരു ഗാനം കൂടി. മംഗളം നേരുന്നു ഈ ചിത്രത്തിൽ യേശുദാസും കല്യാണി മേനോനും പാടിയത്. MD രാജേന്ദ്രൻ്റെ വരികൾ, ഇളയരാജയുടെ ഈണം.

0: സ്ത്രീ സാന്ത്വനം ഹോമിയോപതിയിലൂടെ. സീതാലയം, സ്ത്രീകൾ നേരിടുന്ന ശാരീരിക, മാനസിക, വൈകാരിക, ഗാർഹിക പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരമാർഗം. സീതാലയം പദ്ധതിയുടെ സേവനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഹോമിയോ ആശുപത്രി, കണ്ടംകുളങ്ങര, പാവങ്ങാട്, എരിഞ്ഞിക്കൽ റോഡിൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ 2 മണി വരെ ലഭ്യമാണ്. ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കുള്ള വിദഗ്ധ ഹോമിയോ ചികിത്സ, ലേഡി സൈക്കോളജിസ്റ്റിന്റെ സേവനം എന്നിവ സ്ത്രീകൾക്ക് സൌജന്യമായി ലഭിക്കുന്നു. പ്രീ മാരിറ്റൽ കൌൺസിലിംഗും ലഭ്യമാണ്. മുൻകൂർ ബുക്ക് ചെയ്യാൻ ബന്ധപ്പെടുക 8077041353.
1: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ച സംഭവത്തിന് ശേഷം 2.5 മാസത്തിനിടെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതുൾപ്പെടെ നിരവധി നടപടികൾ സ്വീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികളുടെ അധ്യയന വർഷം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഥമ ഉത്തരവാദിത്തമെന്നും വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ ഇറക്കുമതിക്ക് 10% തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ, കാനഡ, UK, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന 480 സാമൂഹിക മാധ്യമ ഹാൻഡിലുകൾ ഡൽഹി പോലീസ് റദ്ദു ചെയ്തു. വ്യാജ വാർത്തകളുമായി വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിടുന്ന മാധ്യമങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഡൽഹി പോലീസ് മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. ദേശീയ രാജ്യാന്തര മത്സരങ്ങളിൽ മെഡൽ നേടുന്ന കായിക

താരങ്ങൾക്ക് സ്പോർട്സ് കൌൺസിൽ നൽകുന്ന പാരിതോഷിക കുടിശ്ശികയിൽ ആദ്യഘട്ടമായി 1.5 കോടി രൂപ അനുവദിക്കുമെന്ന് മന്ത്രി ഒ.ജെ. ജനീഷ്. 2019 മുതൽ കായിക താരങ്ങൾക്ക് നൽകേണ്ട പാരിതോഷികം മുടങ്ങിയതിനെ തുടർന്നാണ് നടപടി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ അറസ്റ്റിലായ പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം കെ റാമിനെ കണ്ണൂർ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച റാമിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നെങ്കിലും അറസ്റ്റിലെ പിഴവ് ചൂണ്ടിക്കാട്ടി കോടതി ഇയാളെ വിട്ടയക്കുകയായിരുന്നു. നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പദ്ധതികൾക്ക് ജനപ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് കെ നീലകണ്ഠൻ MLA. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരുടെ പരിശീലന പരിപാടി കാസർകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോമൺവെൽത്ത് ഗെയിംസിൽ ബോക്സിംഗിൽ ഇന്ന് ഇന്ത്യയുടെ പ്രീതി പൻവാർ, ജേസ്മിൻ ലംബോറിയ, ആദിത്യ പ്രതാപ് സിംഗ്, പ്രിയ ഗംഗാസ്, സുമിത് കുണ്ഡു എന്നിവർ മത്സരത്തിനിറങ്ങും. പാരാപവർ ലിഫ്റ്റിംഗിൽ അശോക് കുമാർ മാലിക്, സുമൻ ദേവി, ജസ്പ്രീത് കൌർ തുടങ്ങിയവരും മത്സരത്തിനിറങ്ങും. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

ഗാനോപഹാരം 103.6 റിയൽ എഫ്എം. എസ്ര ഈ ചിത്രത്തിൽ ഹരിചരൻ പാടിയ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം ആരംഭിക്കുന്നു. ഗാനരചന ബി കെ ഹരിനാരായൺ, സംഗീതം രാഹുൽ രാജ്.

0: ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
1: ഇനി ദീപക് ദേവിന്റെ സംഗീത സംവിധാനത്തിൽ അൻവർ സാദത്ത്, റിമി ടോമി, അഫ്സൽ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഹണി ബീ 2, ഗാനരചന സന്തോഷ് വർമ്മ.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
3: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
4: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: വെനീസിയ ബാത്ത്വെയർസ്.
6: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
5: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
7: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
8: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
9: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
10: ഗാനോപഹാരം BMH ആരോഗ്യജാലകത്തിന് ശേഷം തുടർന്ന് കേൾക്കാം.

0: ആരോഗ്യ ജാലകം. ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
1: നമ്മൾ സാധാരണ ഹാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ, ഹാർട്ട് അസുഖങ്ങളെ കുറിച്ച് പറയുമ്പോൾ അറ്റാക്ക്, ബ്ലോക്ക്, ആൻജിയോപ്ലാസ്റ്റി, കൊളസ്ട്രോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയാം. പക്ഷേ എപ്പോഴും അത് നമ്മൾ അവഗണിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കാത്തൊരു സാധനവും പക്ഷേ വളരെ കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ് ഹാർട്ടിൻ്റെ വാൽവിനുള്ള അസുഖങ്ങൾ. ഹാർട്ടിന് നാല് വാൽവുകളുണ്ട്. ഈ വാൽവുകൾക്ക് ചുരുക്കമോ ലീക്കോ മറ്റും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ വാൽവിൻ്റെ പ്രവർത്തനം വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഇപ്പോൾ ഫുട്ട് വാൽവ് അതൊക്കെ ഉള്ള പോലെ തന്നെ ഉള്ള ഒരു വാൽവാണ്. അതായത് വെള്ളം ഒരു സ്ഥലത്തേക്ക് പോയാൽ തിരിച്ച് വരരുത്. സിമിലർലി ബ്ലഡ് ഒരു സ്ഥലത്തേക്ക് പോയാൽ പിന്നെ തിരിച്ചൊഴുകരുത്. അതാണ് നമ്മൾ ഹാർട്ടിൻ്റെ വാൽവിൻ്റെ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ വാൽവുകൾക്ക് വരുന്ന ചുരുക്കവും ലീക്കും വളരെ കോമൺ ആയിട്ട് വളരെ സാധാരണയായി കണ്ടുവരുന്ന അസുഖങ്ങളിൽ പെടുന്നതാണ്. പക്ഷെ നമ്മൾ ഈ അറ്റാക്കിൻ്റെയും ബ്ലോക്കിൻ്റെയും പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോകും. പലപ്പോഴും അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത്ര പ്രാധാന്യം കൊടുക്കാത്ത, നമ്മൾ അത്ര ആലോചിക്കാത്തൊരു അറിയാത്ത കാര്യമാണ് ഈ വാൽവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് ഈ വാൽവിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ ഇത് വെച്ചിട്ട്. ചെറിയ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം മരുന്നുകൾ മതി. പക്ഷേ വല്ലാത്ത രീതിയിലുള്ള വാൽവിന് ചുരുക്കമോ ലീക്കോ മറ്റോ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് സർജറി വഴിയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഒന്നില്ലെങ്കിൽ വാൽവ് റിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. ഈ നാല് വാൽവുകൾക്കും സർജറിയും ഇതുമെല്ലാം കാലങ്ങളായിട്ട് ചെയ്തു വരുന്നു. പിന്നെ ശാസ്ത്രം പുരോഗമിക്കുന്നതനുസരിച്ചിട്ട് ഇപ്പം ആൻജിയോപ്ലാസ്റ്റി പോലെ ഉള്ള ടെക്നിക്സും ഇതിന് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം മൈട്രൽ വാൽവ്, ഇതിന് ചുരുക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബലൂൺ വെച്ച് തുറക്കാം. അയോർട്ടിക് വാൽവ് ഇതേപടി ബലൂൺ വെച്ച് തുറക്കാം. പൾമണ്ടറി വാൽവ് ബലൂൺ വെച്ച് തുറക്കാം. പിന്നെ ഇപ്പൊ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന വേറൊരു കാര്യമാണ് ടാവി. ടാവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ് കത്തീട്രയോർട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ, അതായത് ആൻജിയോപ്ലാസ്റ്റി വഴി വാൽവ് മാറ്റിവെക്കുക.

0: ചെയ്യുന്ന
1: ഒരു
0: ഒരു
1: പ്രക്രിയ.
0: അതായത് ശസ്ത്രക്രിയ കൂടാതെ, ഓപ്പറേഷൻ കൂടാതെ വാൽവ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ.
1: ഓപ്പറേഷൻ വേണ്ട, അതിന്
0: വേണ്ട, ഓപ്പറേഷൻ വേണ്ട. ടാവി എന്ന് പറയുമ്പോൾ വെച്ചാൽ ആൻജിയോഗ്രാം വഴി ചെയ്യുന്നത് പോലെ തന്നെ തൊടയിൽ കൂടെ ഹാർട്ടിനുള്ളിലേക്ക് വാൽവ് ചുരുട്ടി അകത്ത് കയറ്റി നമുക്ക് വേണ്ട സ്ഥലത്ത് വെച്ച് അത് വികസിപ്പിക്കാന്നാണ്. അത് അയോർട്ടിക് വാൽവിനാണ് കേട്ടോ അത് പ്രധാനമായിട്ട് ചെയ്യുന്നത്. മറ്റുള്ള പൊസിഷനിൽ ചില സാഹചര്യങ്ങളിൽ മാത്രമേ അത് അനുയോജ്യമായിട്ട് വരുള്ളൂ. വാൽവിനുള്ള അസുഖങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താന്നുള്ളതാണ് വേറെ സാധാരണയായിട്ട് ചോദിക്കുന്ന വേറൊരു ചോദ്യം. അതിൽ ഇടതുവശത്തെ വാൽവുകൾക്ക് സാധാരണ ബുദ്ധിമുട്ട് ചുരുക്കോ ലീക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ എങ്ങനെയാന്ന് വെച്ചാൽ കിതപ്പ്, നടക്കുമ്പോൾ കിതപ്പ്, കിടക്കുമ്പോൾ ശ്വാസം മുട്ടുക, എഴുന്നേറ്റിരിക്കേണ്ടി വരിക, നടക്കുമ്പോൾ നെഞ്ഞിടിപ്പ്, തലകറക്കം, അമിതമായ ക്ഷീണം, നടക്കുമ്പോൾ നെഞ്ഞുവേദന, ഹയാർട്ടിക് വാൽവൊക്കെ ആയാലും നടക്കുമ്പോൾ നെഞ്ഞുവേദന. നമ്മൾ പലപ്പോഴും വിചാരിക്കും ബ്ലോക്ക് വരാന്ന്, പക്ഷേ ഹയാർട്ടിക് വാൽവിന്റെ ചുരുക്കം കൊണ്ടായിരിക്കാം, പ്രഷറായിരിക്കാം ചിലപ്പോൾ അങ്ങനെ വരാൻ ചാൻസ് ഉള്ളത്. വലതുവശത്തെ വാൽവുകളുടെ ലീക്കും അല്ലെങ്കിൽ ചുരുക്കം ഒക്കെ ഉണ്ടെങ്കിൽ സാധാരണ നീരാണ് വരിക, വയറ്റിൻ്റെ ഉള്ളിൽ നീര് വരിക, കാലുമ നീര് വരിക, കുറച്ച് വർഷക്കശത്തിന്റെ വയറ് നിറഞ്ഞു തോന്നുക, ഇതെല്ലാമാണ് സാധാരണ വലതുവശത്തെ വാൽവിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വരുന്നത്. രണ്ട് ഡിഫറൻസ് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യേണ്ടത് എക്കോ ആണ്. എക്കോ വെച്ചാൽ ഹാർട്ടിന്റെ അൾട്രാസൗണ്ട് ആണ് എക്കോ എന്ന് പറയുന്നത്. അപ്പൊ അതുവഴി നമുക്ക് എത്രത്തോളം വാൽവിന് ചുരുക്കം ഉണ്ടെന്നും എത്രത്തോളം ലീക്ക് ഉണ്ടെന്നും ഒക്കെ അറിയാൻ പറ്റും. മാത്രമല്ല ഏത് രീതിയിൽ നമ്മൾ അത് അതിനെ ചികിത്സിക്കണം. ഇപ്പൊ അധികം ഒരു ഇല്ലാത്ത രീതിയിലാണ് സാധാരണ മരുന്നും അങ്ങനത്തെ കാര്യങ്ങളും മതി. നീര് പോകുന്നതിനുള്ള മരുന്നുകളും ഹാർട്ട് തുടിപ്പ് നിയന്ത്രിക്കുന്നതിനുള്ള മരുന്നുകളും ഒക്കെ മതി.
2: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. BMH ആരോഗ്യജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമാ കെയർ.
4: ഇപ്പോൾ കോഴിക്കോട് BMH-ൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

0: ഗാനോപഹാരം.
1: ഗാനോപഹാരം തുടരുന്നു. ബെസ്റ്റി എന്ന ചിത്രത്തിന് വേണ്ടി സിയാ ഉൽഹഖ്, ആര്യ എന്നിവർ പാടിയ ഗാനവുമായി ഒ എം കരുവാരക്കുണ്ടിന്റെ വരികൾക്ക് ഔസിപ്പച്ചന്റെ സംഗീതം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: രാജീവ് ആലുങ്കലിന്റെ വരികൾക്ക് ചന്തു മിത്ര സംഗീതം നൽകി. സുദീപ് കുമാർ പാടിയ ഗാനം ചിത്രം ദേവയാനം.

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

0: ധീരം എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനോപഹാരം സമാപിച്ചു.
1: The Real FM 103.6.
2: ഇശൽമാല

0: The Real FM 103.6.
1: ഇശൽമാല
2: കണ്ടെടുക്കപ്പെട്ട ലക്ഷണയുക്തമായ ആദ്യ മാപ്പിളപ്പാട്ട് കൃതി മുഹിയുദ്ദീൻ മാലയ്ക്ക് ശേഷം അതിൻ്റെ രചനാശൈലിയെ പിന്തുടർന്ന് അനേകം മാലപ്പാട്ടുകൾ പിറവികൊണ്ടിട്ടുണ്ട്. മാപ്പിളപ്പാട്ട് രചനയിലെ വിഷയവൈവിധ്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നാം പരിഗണിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മാലപ്പാട്ടുകൾ. ബദർമാല, മഞ്ഞക്കുളം മാല, നഫീസത്ത് മാല, ഇച്ചാമസ്താൻ്റെ ബുഖാരി മാല, മുഹമ്മദ് മറ്റത്തിൻ്റെ കുദ്രത്ത് മാല തുടങ്ങി മാപ്പിളപ്പാട്ട് കാവ്യചരിത്രത്തിൻ്റെ ഇങ്ങേ തലക്കിലെത്തുമ്പോൾ ഡോക്ടർ എം എൻ കാരശ്ശേരി വൈക്കം മുഹമ്മദ് ബഷീറിനെക്കുറിച്ച് കെട്ടിയ ബഷീർമാല, ജി പി അബ്ദുള്ളയുടെ രാഷ്ട്രീയമാല എന്നിങ്ങനെ നൂറിലേറെ മാലപ്പാട്ട് കൃതികൾ രചിക്കപ്പെട്ടതായി കാണാം. പി കെ ഹലീമയുടെ ചന്ദിരസുന്ദരമാല, കെ ടി ആസിയയുടെ ഖദീജ ബീവിയുടെ വഫാത്ത് മാല എന്നീ കൃതികളും കൂട്ടത്തിൽ ശ്രദ്ധേയമാണ്. തമിഴകത്ത്

ശൈവന്മാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഭക്തികാവ്യങ്ങളുടെ ശൈലി, അതായത് കോർവ പിന്തുടർന്നാണ് അറബി മലയാളത്തിലെ മാലപ്പാട്ടുകൾ രചിക്കപ്പെട്ടത് എന്ന് ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. 13 മുതൽ 16 നൂറ്റാണ്ടിനിടയിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഉരുത്തിരിഞ്ഞ ശക്തമായ സൂഫി ദർശനങ്ങളുടെ സ്വാധീനമായിരുന്നു മാലപ്പാട്ടുകളുടെ പിറവിക്ക് കാരണമെന്ന് പറയപ്പെടുന്നു. ഷെയ്ഖ്, അതായത് പുണ്യപുരുഷന്റെ അപദാനങ്ങൾ വാഴ്ത്തുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, അതായത് ഇടത്തേട്ടം, എന്നിങ്ങനെ രണ്ടു ഭാഗങ്ങളായാണ് മാലപ്പാട്ട് കൃതികളുടെ രചനാരീതി. സൂഫിവര്യന്മാരുടെ അപദാനങ്ങളാണ് മാലപ്പാട്ടിലെ ഇതിവൃത്തമെങ്കിലും സാമൂഹിക ഉച്ചനീചത്വങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന, ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള സാമൂഹിക അന്തരം വിഷയീഭവിക്കുന്ന എം ബാവക്കുട്ടിയുടെ ലോകനീതിമാല പോലെയുള്ള കൃതികളും രചിക്കപ്പെട്ടിട്ടുണ്ട്. മുഹ്യുദ്ദീൻ മാലയ്ക്ക് ശേഷം കണ്ടെടുക്കപ്പെട്ട കൃതിയാണ് ബദർമാല. ഏറനാട്ടിലെ മമ്പാട് എന്ന സ്ഥലത്ത് 1848 ജനിച്ച കാഞ്ഞിരാല കുഞ്ഞിരായൻകുട്ടി എന്ന കവിയാണ് ഇതിന്റെ രചയിതാവ്. അറബി, തമിഴ്, സംസ്കൃതം തുടങ്ങിയ ഭാഷകളിൽ പരിജ്ഞാനം നേടിയ കുഞ്ഞിരായൻ മൊയിൻകുട്ടി വൈദ്യരുടെയും ചാക്കീരി മൊയ്തീൻകുട്ടിയുടെയും സമകാലികനായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു നിർണായക ഏടായിരുന്ന ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരെ പ്രകീർത്തിച്ച് എഴുതപ്പെട്ടതാണ് ബദർമാല. ഇതുകൂടാതെ ഫാത്തിമ മാല, ആയിഷത്ത് മാല, മിസ്ബാഹുൽ ഫുആദ് മാല, മഹാരത്നമാല, മധുൽ കരീം മാല എന്നീ മാലപ്പാട്ടുകളും ഇദ്ദേഹത്തിന്റേതായിട്ടുണ്ട്. മാപ്പിള സാഹിത്യ ശാഖയ്ക്ക് അമൂല്യങ്ങളായ സംഭാവനകൾ നൽകിയ അനുഗ്രഹീത പ്രതിഭ കുഞ്ഞിരായൻകുട്ടിയുടെ ബദർമാലയിൽ നിന്നും ചില വരികൾ കേൾക്കാം.

0: The Real FM 103.6.
1: ഇശൽമാല
2: മാപ്പിളപ്പാട്ട് കാവ്യശാഖയിൽ മാലപ്പാട്ട് പോലെ ഏറെ ജനപ്രിയത നേടിയ മറ്റൊരു വിഭാഗമാണ് പടപ്പാട്ടുകൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ മലബാറിലെ മാപ്പിളമാർക്കിടയിൽ സ്വാതന്ത്ര്യ സമരാവേശം പകരാൻ ഈ കൃതിക്ക് സാന്ദർഭികമായി സാധിച്ചിട്ടുണ്ട്. മാപ്പിളക്കൃതികൾ പാടി അർത്ഥം വിവരിച്ചിരുന്ന സദസ്സുകൾ, അതായത് സീറാപാരായണ സദസ്സുകളിലൂടെയും കലാമത്സര വേദികളിലൂടെയും ഒക്കെയാണ് പടപ്പാട്ടുകൾക്ക് ഏറെ ജനകീയ പ്രചാരം ലഭിച്ചത്. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ബദർ താഴ്വരയിൽ വെച്ച് ക്രിസ്തുവർഷം 623 പ്രവാചകൻ മുഹമ്മദ് നബിയും അനുയായികളും അവരുടെ ശത്രുക്കളായ ഖുറൈശികളും തമ്മിലുണ്ടായ ചരിത്രപ്രസിദ്ധമായ യുദ്ധം. ബദർ യുദ്ധം പ്രമേയമാക്കി ഒട്ടേറെ പാട്ടുകൾ രചി.
3: മാപ്പിളപ്പാട്ട് കാവ്യശാഖയിൽ മാലപ്പാട്ട് പോലെ ഏറെ ജനപ്രിയത നേടിയ മറ്റൊരു വിഭാഗമാണ് പടപ്പാട്ടുകൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ മലബാറിലെ മാപ്പിളമാർക്കിടയിൽ സ്വാതന്ത്ര്യ സമരാവേശം പകരാൻ ഈ കൃതിക്ക് സാന്ദർഭികമായി സാധിച്ചിട്ടുണ്ട്. മാപ്പിളക്കൃതികൾ പാടി അർത്ഥം വിവരിച്ചിരുന്ന സദസ്സുകൾ, അതായത് സീറാപാരായണ സദസ്സുകളിലൂടെയും കലാമത്സര വേദികളിലൂടെയും ഒക്കെയാണ് പടപ്പാട്ടുകൾക്ക് ഏറെ ജനകീയ പ്രചാരം ലഭിച്ചത്. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ബദർ താഴ്വരയിൽ വെച്ച് ക്രിസ്തുവർഷം 623 പ്രവാചകൻ മുഹമ്മദ് നബിയും അനുയായികളും അവരുടെ ശത്രുക്കളായ ഖുറൈശികളും തമ്മിലുണ്ടായ ചരിത്രപ്രസിദ്ധമായ യുദ്ധം. ബദർ യുദ്ധം പ്രമേയമാക്കി ഒട്ടേറെ പാട്ടുകൾ രചി.

ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചു. വിലക്കേർപ്പെടുത്തുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് ഫ്രാൻസ്. 16 താഴെ പ്രായക്കാർ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് ഓസ്ട്രേലിയയും നേരത്തെ വിലക്കേർപ്പെടുത്തിയിരുന്നു. സ്പെയിനും ഡെൻമാർക്കും സമാന നടപടി സ്വീകരിക്കാൻ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. മൺസൂൺ ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സ്ഥിതിഗതികൾ കർശനമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നാഗാലാന്റ്, അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ആസാം, ഗുജറാത്ത്, ജമ്മുകാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഇത്തവണ കാലവർഷത്തിന്റെ കെടുതികൾ ഏറ്റവും അധികം അനുഭവിച്ചത്. രാജ്യത്തെ പൌരർക്കായി ദേശീയ ഹൈവേ അതോറിറ്റി അവതരിപ്പിച്ച ക്ലീൻ ടോയ്ലറ്റ് പിക്ചർ ചലഞ്ചിന്റെ കാലാവധി അടുത്ത വർഷം ജൂൺ വരെ നീട്ടി. പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുക, പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കുക, പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫാസ്ടാഗ്, റീചാർജ് റിവാർഡുകൾ സമയബന്ധിതമായി ലഭ്യമാക്കുക എന്നിവയാണ് ചലഞ്ചിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. ദേശീയപാത 66 കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ മണ്ണിൽ തീർത്ത ഉയരപാതകളുടെ സുരക്ഷ വിലയിരുത്തുന്നതിന് സ്വതന്ത്ര ജിയോ ടെക്നിക്കൽ ഏജൻസിയായ IIT ഡൽഹി, IIT പാലക്കാട് എന്നിവിടങ്ങളിലെ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ സമിതിയെ നിയോഗിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ അറിയിച്ചു. NK പ്രേമചന്ദ്രൻ MPയുടെ ചോദ്യത്തിന് ഉത്തരം നൽകുകയായിരുന്നു കേന്ദ്രമന്ത്രി. പ്രവർത്തന മികവിനും നൈപുണ്യത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ യഥാർത്ഥ ഗുണം അധ്യാപകരിലും കുട്ടികളിലും എത്തുന്നുണ്ടെന്ന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉറപ്പുവരുത്തണമെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ സുഗന്ധ മജുംദാർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികളുടെ മെച്ചപ്പെട്ട ആരോഗ്യത്തിന് രൂപീകരിച്ച പദ്ധതികളായ PM പോഷൺ, തിഥി ഭോജൻ എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഡോക്ടർ മജുംദാർ യോഗത്തിൽ വിശദീകരിച്ചു. DRDOയുടെ കീഴിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ എക്സ്പെൻഡബിൾ ടർബോ ജെറ്റ് എഞ്ചിൻ യാഥാർത്ഥ്യമായി. സാങ്കേതിക മേഖലയിൽ ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഇത് വലിയൊരു ചുവടുവയ്പ്പാണെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതിക്ക് അമേരിക്ക 10% തീരുവ ഏർപ്പെടുത്തി. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായി തടയുന്നതിൽ പരാജയപ്പെട്ട 60 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് പുതിയ തീരുവ ഈടാക്കുന്നത്. ഇന്ത്യ, കാനഡ, UK, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ബ്രെൻറ്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $100 മുകളിലെത്തി. US ഇറാൻ സംഘർഷാവസ്ഥ മൂർച്ഛിച്ചതോടെ ഇന്നലെ മാത്രം 6% വർധനയാണ് ബ്രെൻറ്റ് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. കേരളത്തിലെ വിവിധ ജയിൽ ഉപദേശക സമിതികൾ സംസ്ഥാന ഗവൺമെന്റ് പുനഃസംഘടിപ്പിച്ചു. ജയിൽ DGP ചെയർമാനായ ഉപദേശക സമിതിയിൽ ജില്ലാ കളക്ടർമാർ, ജില്ലാ സെഷൻസ് ജഡ്ജിമാർ, ജില്ലാ പോലീസ് മേധാവികൾ, ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാർ എന്നിവരും മെമ്പർ സെക്രട്ടറിയായി ജയിൽ സൂപ്രണ്ടുമാരും ഗവൺമെന്റ് നിയമിക്കുന്ന നോൺ ഒഫീഷ്യോ അംഗങ്ങളും ഉണ്ടായിരിക്കും. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് സമാപിച്ചു. 2 ദിവസത്തെ യോഗം ഇന്നലെ തന്നെ അവസാനിപ്പിക്കുകയായിരുന്നു. കേന്ദ്ര കമ്മിറ്റി തീരുമാനം റിപ്പോർട്ട് ചെയ്യുന്നതിനായിരുന്നു യോഗം. തിരുത്തൽ നടപടിക്ക് വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം 13 മുതൽ 15 വരെ കോഴിക്കോട് ചേരാനും തീരുമാനിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ പ്രൌഢോജ്വല തുടക്കം. രാജ്ഞി കാമില, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആന്റി ബെർണാം, കോമൺവെൽത്ത് സ്പോർട്സ് പ്രസിഡന്റ് ഡൊണാൾഡ് റുക്കാരെ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3rd രാജാവ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തെ കായികമേളയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. സിംബാബ്വെക്കെതിരായ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1st മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ഹരാരയിൽ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ മെമ്പർ അജി കുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാവിലെയായിരുന്നു അന്വേഷണ സംഘം PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. കോട്ടയം അയർക്കുന്നം മാറ്റുപ്പള്ളിയിൽ വിഷം കഴിച്ച് മരിച്ച 4 പേരുടെയും സംസ്കാരം ഇന്ന് നടത്തും. അല്പസമയത്തിനകം ചേപ്പംപാറ മാർത്താമറിയം പള്ളി പരിഷ് ഹാളിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചകഴിഞ്ഞാണ് സംസ്കാര ചടങ്ങുകൾ. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ സ്മരണയിൽ ജനനി അവാർഡ് മാതാ അമൃതാനന്ദമയി ദേവിക്ക് സമ്മാനിച്ചു. അമൃതപുരി ആശ്രമത്തിലെ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുരസ്കാരം അമൃതാനന്ദമയിക്ക് സമർപ്പിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗത്തിൽ അദ്ദേഹത്തോട് ആദരസൂചകമായി മുസ്ലിം ലീഗിന്റെ 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ് ഇക്കാര്യം അറിയിച്ചത്. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തും മാമ്പറ്റ ഡോൺ ബോസ്കോ കോളേജ് ടൂറിസം ക്ലബ്ബും ചേർന്ന് തേവർമലയിലേക്ക് മഴ നടത്താൻ സംഘടിപ്പിച്ചു. കേരള ടൂറിസം, കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ

0: സൊസൈറ്റി, DTPC കോഴിക്കോട് എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി CK കാസിം MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത DYFI മുൻ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനെ SIT ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ DYSPയുടെ നോട്ടീസ് റിബേഷിന് നൽകിയിരുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ ആത്മഹത്യ ചെയ്ത കേസിൽ പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാം വീണ്ടും അറസ്റ്റിലായി. SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 170 രൂപ കുറഞ്ഞ് 1,05,840 രൂപയായി. 13,230 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. കാനനൂർ സ്പോർട്ടിംഗ് ക്ലബിന്റെ സ്ഥാപകരിലൊരാളായ കണ്ണൂർ താണയിലെ MK നാസർ അന്തരിച്ചു. കണ്ണൂരിലെ സാമൂഹ്യ സാംസ്കാരിക കായിക മേഖലയിൽ സജീവമായിരുന്ന അദ്ദേഹത്തിന് 66 വയസ്സായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
0: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
2: അതെന്താ മാഷേ?
0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ്.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില.
5: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
6: സ്വർണം വിപണിയിൽ ഗ്രാമിന് 170 രൂപ കുറഞ്ഞ് 10,870 രൂപയും പവന് 1,05,840 രൂപയുമായി.
3: റീഗൽ ജ്വല്ലേഴ്സ്.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില.
5: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
6: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30 കേൾക്കാം.
3: പ്രിയ ഗീതം.
7: എല്ലാ ശ്രോതാക്കൾക്കും പ്രിയഗീതത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങിക്കോളൂ. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 2366174, 2366176. STD കോഡ് 0495. മൊബൈൽ നമ്പർ 9444744800. പട്ടം പോലെ എന്ന ചിത്രത്തിന് വേണ്ടി ഹരിചരണും മൃദുല വാര്യരും പാടിയ ഗാനം കേട്ടുകൊണ്ട് വിളിച്ചു തുടങ്ങിക്കോളൂ.

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന കൊച്ചുമകൾ കൃതികയ്ക്ക് വേണ്ടി കോരപ്പുഴയിൽ നിന്ന് രാഘവൻ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. നാടോടി എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറിപ്പ് എഴുതി SP വെങ്കടേഷ് സംഗീതം നൽകി. MG ശ്രീകുമാർ, മിൻമിനി, ആൻഡോ, അലക്സ് എന്നിവർ പാടിയത്.

0: Volkswagen Virtus നാല വാർഷികം ആഘോഷിക്കുകയാണ്.
1: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: Phoenix Volkswagen Showroom സന്ദർശിക്കൂ.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: പ്രിയ ഗീതം.
2: കളിയൂഞ്ഞൽ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം എഴുതി ഇളയരാജ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനത്തിനായി കാത്തിരിക്കുന്നു. വെസ്റ്റീലിൽ നിന്ന് അനിൽകുമാർ ചന്ദ്രൻ.

0: ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
1: പ്രിയഗീതമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നടക്കാവിൽ നിന്ന് പങ്കജാക്ഷി ആവശ്യപ്പെട്ട ഗാനമാണ്. അച്ചുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ഇളയരാജ സംഗീതം നൽകി, ചിത്രപാടിയത്.

0: एजेंट नहीं होता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
1: सच?
0: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: പേരാവൂരിൽ നിന്ന് സംഗീർത്ത് ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. രണ്ട് ലോകം എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലി കച്ചേരി എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസും സംഘവും പാടിയത്.

പ്രിയഗീതത്തിലെ അവസാന ഗാനം ആവശ്യപ്പെട്ടത് ചെലവൂരിൽ നിന്ന് മഞ്ജുവാണ്. ആവശ്യപ്പെട്ട ഗാനം സൂസു സുധീവാത്മികം എന്ന ചിത്രത്തിനു വേണ്ടി ശ്വേതാമോഹൻ പാടിയത്.

0: ഈ ഒരു ഗാനത്തോടു കൂടി ഇന്നത്തെ പ്രിയഗീതം ഇവിടെ പൂർണ്ണമാവുന്നു. പ്രിയഗീതത്തിലേക്ക് വിളിച്ച് പാട്ടുകൾ ആവശ്യപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: പ്രിയഗീതം മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അവരുടെ ഭാവി തുലാസിലാക്കുന്ന ഏതു കാര്യത്തിനെതിരെയും നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേന്ദ്രമന്ത്രി JP നദ്ദയ്ക്കൊപ്പം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സന്ദർശിച്ചതായും ജിതേന്ദ്രസിംഗ് സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിൻ്റെ 136 പതിപ്പ് മറ്റന്നാൾ രാവിലെ 11. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാരുടെ സംസ്കാരം നടത്തി. മലപ്പുറം തിരൂർക്കാട് മഹല്ല് ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത DYFI മുൻ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനെ SIT ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ DYSP നോട്ടീസ് റിബേഷിന് നൽകിയിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വാഹന പരിശോധനയ്ക്കിടെ തലശ്ശേരി കൊളശ്ശേരിയിൽ കാറിൽ കടത്തുകയായിരുന്ന 4 ഗ്രാമിലധികം MDMA 3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചമ്പാട് സ്വദേശി മുഹമ്മദ് ഷദാബ് റോഷൻ, പന്നിയൂരിലെ മുഹമ്മദ് റഫ്നാസ്, പുന്നോലിലെ മുസ്താഫിർ എന്നിവരാണ് പിടിയിലായത്. കാനന്നൂർ സ്പോർട്ടിംഗ് ക്ലബിൻ്റെ സ്ഥാപകരിൽ ഒരാളായ കണ്ണൂർ താണയിലെ MK നാസർ അന്തരിച്ചു. കണ്ണൂരിലെ സാമൂഹ്യ സാംസ്കാരിക കായിക മേഖലയിൽ സജീവമായിരുന്ന അദ്ദേഹത്തിന് 66 വയസ്സായിരുന്നു. ഖബറടക്കം വൈകിട്ട്

0: എത്തി ജമാഅത്ത് പള്ളിയിൽ. സ്വർണവില കുറഞ്ഞു. പവന് 170 രൂപ കുറഞ്ഞ് 1,05,840 രൂപയായി. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.
1: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സ്, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളുമായി യുവർ ചോയ്സ് ആരംഭിക്കുകയാണ്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം. അയക്കേണ്ട നമ്പർ 9400024440. 9400224440. 12 മണിവരെയാണ് സമയം. ആദ്യ ഗാനം കേൾക്കാം. ബ്രേക്കിംഗ് ന്യൂസ് ലൈവ് എന്ന ചിത്രത്തിനു വേണ്ടി പാർവതി പാടിയത്. രചന പ്രേമദാസ് ഇരുവള്ളൂർ. സംഗീതം മോഹൻ സിത്താര.

0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറമ്പൻ പാവങ്ങാട് കോഴിക്കോട്.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ബാലുശ്ശേരിയിൽ നിന്നും മുകുന്ദൻ ആവശ്യപ്പെട്ടിരിക്കുന്നു, ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന ചിത്രത്തിനുവേണ്ടി ജാനകി പാടിയ ഗാനം. രചന ONB, സംഗീതം രവീന്ദ്രൻ.

0: കോഴിക്കോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ബിരുദ കോഴ്സിന് ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള അഭിരുചി പരീക്ഷ July 29 നടക്കും. നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി നടത്തുന്ന പ്രവേശന പരീക്ഷയ്ക്ക് +2 പാസ്സായവർക്കാണ് അപേക്ഷിക്കാനാവുക. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗത്തിൽ ഉള്ളവർക്ക് നിയമാനുസൃത ഫീസ് ഇളവ് ലഭിക്കും. ഫോൺ 04952385861. മറ്റൊരു നമ്പർ 09037098455.
1: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
3: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
5: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
6: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
5: അതെന്താ മാഷേ?
6: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശവാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
6: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
7: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം കന്മദം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു താമരശ്ശേരിയിൽ നിന്നും സീന സുരേഷ്.

0: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് അംഗങ്ങളുടെ മക്കൾക്കുള്ള 2025-26 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC വിജയിച്ച് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സിൽ ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് അൺഓർഗനൈസ്ഡ് WSSB.org എന്ന വെബ്സൈറ്റിൽ 30 സെപ്റ്റംബർ ഓൺലൈനായി അപേക്ഷിക്കാം. വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം അപേക്ഷയോടൊപ്പം നൽകണം. ഫോൺ 0495-2378-480.
1: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing.
2: Volkswagen Virtus, 4 വർഷം ആഘോഷിക്കുകയാണ്.
3: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: Phoenix Volkswagen Showroom സന്ദർശിക്കൂ.
4: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
7: ഇളയനില
6: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
8: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
9: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ഇനി ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒടിയൻ. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം MJ ചന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് മായ, കോഴിക്കോട് പരുത്തിപ്പാറയിൽ നിന്ന്.

വയനാട് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിൽ മൊബൈൽ വെറ്ററിനറി സേവനം നൽകുന്നതിന് വെറ്ററിനറി സർജനെ നിയമിക്കുന്നു. വെറ്ററിനറി ബിരുദം, വെറ്ററിനറി

0: ഈ കൗൺസിൽ രജിസ്ട്രേഷനുമുള്ളവർക്കാണ് അവസരം. താൽപ്പര്യമുള്ളവർ ബയോഡേറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ രേഖ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസൽ പകർപ്പ് സഹിതം ജൂലൈ 28 രാവിലെ 11:30 മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം. ഫോൺ 9495-6208-51.
1: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
2: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: अरे मोहन भाई, काफी बिजी लग रहे हो.
4: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
3: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
4: सच?
3: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
4: समझ गया.

0: کا احساس.
1: ഇളയ നില സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ ഈണമിട്ട് ചിത്രപാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം തലയണ മന്ത്രം. ഗാനം ആവശ്യപ്പെട്ടത് സി നാരായണൻ, മാസ് കോർണർ, മലാപ്പറമ്പ.

0: എംപ്ലോയ്മെന്റ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ശരണ്യ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത വിധവകൾ 7 വർഷത്തിലധികമായി ഭർത്താവിനെ കാണാതാവുകയോ ഭർത്താവ് ഉപേക്ഷിക്കുകയോ ചെയ്തവർ, വിവാഹമോചനം നേടിയ സ്ത്രീകൾ, 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾ, പട്ടികവർഗത്തിൽപ്പെട്ട അവിവാഹിതരായ അമ്മമാർ എന്നിവർക്കാണ് പദ്ധതി. പ്രായപരിധി 18 മുതൽ 55 വയസ്സ് വരെ. 50,000 രൂപയാണ് വായ്പ ലഭിക്കുക. വായ്പാത്തുകയുടെ 50% വരെ സബ്സിഡിയായിരിക്കും. താൽപ്പര്യമുള്ളവർ ജൂലൈ 30 അപേക്ഷ നൽകണം. വിശദവിവരങ്ങൾ അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഓഫീസിൽ നിന്ന് ലഭിക്കും. ഫോൺ 0939062534.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
4: പുത്തലത്ത് കണ്ണാശുപത്രി.
5: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
6: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: എടക്കാട് നിന്നും അക്ഷയ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിനു വേണ്ടി സ്വർണലതയും സംഘവും പാടിയ ഗാനം. രചന S. രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: മലപ്പുറം വേങ്ങര സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ അഡ്ഹോക് വ്യവസ്ഥയിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കായി നാളെ ജൂലൈ 25 രാവിലെ 10:30 വേങ്ങര സാമൂഹികാരോഗ്യ കേന്ദ്രം ഓഫീസിൽ അഭിമുഖം നടക്കും. പ്ലസ് ടു സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച JPHN കോഴ്സ് സർട്ടിഫിക്കറ്റ്, കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ ഉണ്ടായിരിക്കണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 0494-245-7642.
1: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റ്യാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: റീഗൽ ജുവലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, ഇടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
6: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. യേശുദാസ് പാടിയ ഈ ഗാനം

0: മലപ്പുറം ജില്ലയിലെ പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്നീ വകുപ്പുകളിലേക്ക് ഹോംഗാർഡ് വിഭാഗത്തിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് യോഗ്യരായ സ്ത്രീ പുരുഷ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. സൈനിക, അർദ്ധസൈനിക അല്ലെങ്കിൽ സംസ്ഥാന സേനകളിൽ നിന്ന് വിരമിച്ചവരും SSLC അഭാവത്തിൽ 7-ാം ക്ലാസും നല്ല ശാരീരിക ക്ഷമതയുമുള്ള 35-നും 58-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രതിദിനം 870 രൂപ വേതനവും പ്രതിമാസം പരമാവധി 24,360 രൂപയും പ്രതിവർഷം 1,500 രൂപ യൂണിഫോം അലവൻസും ലഭിക്കും. അപേക്ഷാ ഫോമിൻ്റെ മാതൃക August 1 മുതൽ September 5 വരെ മലപ്പുറം ജില്ലാ ഫയർ ഓഫീസിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ലഭ്യമാണ്. സാക്ഷ്യപ്പെടുത്തിയ രേഖകളുടെ പകർപ്പുകൾ സഹിതം പൂരിപ്പിച്ച അപേക്ഷകൾ September 5 ലഭ്യമാകണം. ഫോൺ 9497920216.
1: Volkswagen Virtus, Nala Varshikam Aakhrishikikyan.
2: Volkswagen Virtus Nodapam, 1.3 lakhs rupa varavilamadikinna, Pratyeka Anukoolyangalum.
1: Phoenix Volkswagen Showroom, Sandarshikyu.
3: PM Jai, ab garibon ki jai ban gayi hai.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: രാമനാട്ടുകരയിൽ നിന്നും റെയ്ഹാനാഥ്, സമീഹ സിദ്ദീഖ് എന്നിവർ ആവശ്യപ്പെടുന്നു സൈന്യം എന്ന ചിത്രത്തിനു വേണ്ടി കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനം. രചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കിടേഷ്.

0: തുടികൊള്ളും ഒരു ശബ്ദം, ജയ് ഹിന്ദുസ്ഥാൻ. കാശ്മീരും പഞ്ചാബും
1: ധന്യ ഹേ മേരാ യേ ദേശ് ജിസ്കോ തും ജൈസേ ബേട്ടോ.

0: IHRT യുടെ കീഴിലുള്ള വയനാട് മാനന്തവാടി പി കെ കാളൻ മെമ്മോറിയൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, BCom കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, BCom കോഓപ്പറേഷൻ കോഴ്സുകളിൽ SC/ST വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തവ ഉൾപ്പെടെ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ഫോൺ 9387288823.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400024440.
2: 9400024440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
3: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: തേനും വയമ്പും ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ. ആവശ്യപ്പെട്ടത് മൗലി, ധ്രുവൽ, ധ്യാൻ. വയനാട് ഇരളം.

0: യുവർ ചോയ്സ് ഇനി വൈകിട്ട് 3-2 കേൾക്കാം.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.

FM പ്രധാന വാർത്തകൾ. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന് ആശംസ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ കായിക താരങ്ങളുടെ കഴിവും സമർപ്പണബോധവും എണ്ണമറ്റ ഇന്ത്യക്കാർക്ക് പ്രചോദനമാകുന്നത് തുടരുകയാണെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ പ്രത്യേക അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച പ്രധാനമന്ത്രിയുടെ നടപടിയെ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സ്വാഗതം ചെയ്തു. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ യുവാക്കൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. വീഡിയോ AI നിർമ്മിതമാണെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം കണ്ടെത്തി. ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറങ്ങി. LDFിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് ഡയറി തിരുത്തിയ കേസിലാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. സംസ്ഥാനത്ത് തെരുവു നായ്ക്കളെ പാർപ്പിക്കാൻ അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. മന്ത്രി കെ മുരളീധരൻ വർക്കല ശിവഗിരി മഠം സന്ദർശിച്ചു. ഗുരുദേവന്റെ ദർശനങ്ങൾക്ക് കാലാതീതമായി പ്രസക്തിയുണ്ടെന്നും ശാന്തിയും സമാധാനവും ലക്ഷ്യമിടുന്ന ഗുരുദേവ സൂക്തങ്ങൾ എന്നും പ്രചോദനമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് നാലാം ദിവസത്തിലേക്ക് കടന്ന ഓൺലൈൻ ടാക്സി തൊഴിലാളികളുടെ സമരം ഭാഗികമായി പിൻവലിച്ചു. നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകളിൽ സമരം അവസാനിപ്പിച്ച് സർവീസ് പുനരാരംഭിച്ചപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഊബർ ആപ്പിനെതിരെ ഡ്രൈവർമാർ സമരം തുടരുകയാണ്. ഇടുക്കി ശാന്തൻപാറയും പരിസര പ്രദേശങ്ങളും വീണ്ടും കാട്ടാന ഭീതിയിൽ. ആനയിറങ്കലിൽ ചക്കക്കൊമ്പൻ റേഷൻ കട തകർത്തു. FN പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്ക്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
4: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
5: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.

0: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
1: ജരൂർ സുനിയെ പിട്ടാര. ഇസ് കാര്യക്രം കെ പ്രായോജക് ഹെ AISSMS പൂനെ, എ പ്രീമിയം ഹെറിറ്റേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്.
2: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
3: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
4: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
5: എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്.
6: PM जय अब गरीबों की जय बन गई है.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: എവർഗ്രീൻ ഡ്യുവറ്റ്സ്.
1: എവർഗ്രീൻ ഡ്യുവറ്റ്സ്. ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം 12:40 തുടർന്ന് കേൾക്കാം. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തു. തെരുവുനായകളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഓൺലൈൻ ടാക്സി തൊഴിലാളി സമരം ഭാഗികമായി പിൻവലിച്ചു. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. രാവിലെ 11 ലോക്സഭ സമ്മേളിച്ചപ്പോൾ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സായുധ സേനാംഗങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. സൈനികരുടെ ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും പരമോന്നത ത്യാഗത്തിന്റെയും പ്രതീകമാണ് ഈ ദിവസമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. മാതൃരാജ്യത്തിന്റെ സേവനത്തിന് ജീവൻ ബലിയർപ്പിച്ച അനശ്വര രക്തസാക്ഷികളോട് രാജ്യം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് സ്പീക്കർ പറഞ്ഞു. സഭാ നടപടികളിലേക്ക് കടന്നപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചതോടെ ലോക്സഭ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവച്ചു. വീണ്ടും സമ്മേളിച്ചപ്പോൾ നീറ്റ് വിഷയം ചർച്ച ചെയ്യാമെന്ന് കേന്ദ്രം അറിയിച്ചെങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് പ്രതിപക്ഷം അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അവരുടെ ഭാവി തുലാസിലാക്കുന്ന ഏത് കാര്യത്തിനെതിരെയും നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി JP നദ്ദയ്ക്കൊപ്പം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സന്ദർശിച്ചതായും ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ പ്രത്യേക അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച പ്രധാനമന്ത്രിയുടെ നടപടിയെ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സ്വാഗതം ചെയ്തു. ദിവസേന വാദം കേൾക്കുകയും വേഗത്തിൽ വിചാരണ നടത്തുകയും ചെയ്യുന്ന ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ യുവാക്കൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഡൽഹി പ്രക്ഷോഭത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സംഭവത്തിൽ കുട്ടിയുടെ മാതാവിന്റെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ AI നിർമ്മിതമാണെന്ന് PIB വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. സമരവുമായി ബന്ധപ്പെട്ട് ആരും മരിച്ചിട്ടില്ലെന്നും വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും യഥാർത്ഥ വാർത്തകൾക്കായി ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്രോതസ്സുകളെ പൊതുജനങ്ങൾ ആശ്രയിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. ജന്തർ മന്ദിറിലെ പ്രതിഷേധ സമരം എന്ന രീതിയിൽ വ്യാപകമായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. യഥാർത്ഥത്തിൽ ജഗന്നാഥ് പുരി രഥയാത്രയുടെ ചിത്രങ്ങളാണ് പ്രതിഷേധ സമരം എന്ന വ്യാജേന പ്രചരിക്കുന്നതെന്നും ജനങ്ങൾ ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ ജാഗരൂകരാകണമെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു. ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. വീഡിയോ AI നിർമ്മിതമാണെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം കണ്ടെത്തി. DRDO കീഴിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ എക്സ്പെൻഡബിൾ ടർബോ ജെറ്റ് എഞ്ചിൻ യാഥാർത്ഥ്യമായി. സാങ്കേതിക മേഖലയിൽ ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഇത് വലിയൊരു ചുവടുവയ്പ്പാണെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതിക്ക് അമേരിക്ക 10% തീരുവ ഏർപ്പെടുത്തി. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായി തടയുന്നതിൽ പരാജയപ്പെട്ട 60 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് പുതിയ തീരുവ ഈടാക്കുന്നത്. ഇന്ത്യ, കാനഡ, UK, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ബ്രെൻഡ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $100 മുകളിലെത്തി. US ഇറാൻ സംഘർഷാവസ്ഥ മൂർച്ഛിച്ചതോടെ ഇന്നലെ മാത്രം 6% വർധനയാണ് ബ്രെൻഡ് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ രേഖപ്പെടുത്തിയത്.

0: ജി പി എം ആർ അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. എൽ ഡി എഫിന്റെ നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് ഡയറി തിരുത്തിയ കേസിലാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. നിലവിലെ ആലപ്പുഴ എം എൽ എ ആയ എ ഡി തോമസ് ഉൾപ്പെടെ പ്രവർത്തകർക്കാണ് അന്ന് മർദ്ദനമേറ്റത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. കേസ് അട്ടിമറിക്കാൻ അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന എ ഡി ജി പി അജിത് കുമാർ ഇടപെട്ടു എന്നായിരുന്നു പരാതി. യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിലെത്തിയ ശേഷം കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ച് എസ് പി എ പി ഷൌക്കത്തലിയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയായിരുന്നു. മന്ത്രി കെ മുരളീധരൻ വർക്കല ശിവഗിരി മഠം സന്ദർശിച്ചു. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാഗാനന്ദ, ഗുരുധർമ്മ പ്രചാരണ സഭാ സെക്രട്ടറി സ്വാമി അസംഗാനന്ദ ഗിരി, ശിവഗിരി മഠം മുൻ ജനറൽ സെക്രട്ടറി സ്വാമി ഋതംഭരാനന്ദ എന്നിവർ മന്ത്രിയെ സ്വീകരിച്ചു. ഗുരുദേവന്റെ ദർശനങ്ങൾക്ക് കാലാതീതമായ പ്രസക്തിയുണ്ടെന്നും ശാന്തിയും സമാധാനവും ലക്ഷ്യമിടുന്ന ഗുരുദേവ സൂക്തങ്ങൾ എന്നും പ്രചോദനമാണെന്നും മന്ത്രി പറഞ്ഞു. ഒരു ഉദ്യോഗസ്ഥനും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിൽ നിന്നുണ്ടായതെന്നും അതിനാലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നതെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഭരിക്കുന്ന ഗവൺമെന്റിനോട് ഉദ്യോഗസ്ഥർ അനുകൂല സമീപനമെടുക്കാറുണ്ട്, എന്നാൽ അതിനപ്പുറമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായ കാര്യങ്ങളെന്നും ഇത്തരം ഉദ്യോഗസ്ഥർ സർവീസിൽ ഉണ്ടാകരുതെന്നാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ തീരുമാനമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് തെരുവുനായകളെ പാർപ്പിക്കാൻ അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. മന്ത്രി കെ എം ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: സംസ്ഥാനത്തെ തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്. ഇത് സംബന്ധിച്ച കരട് റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ദിവ്യ എസ് അയ്യർ യോഗത്തിൽ അവതരിപ്പിച്ചു. തെരുവുനായ്ക്കളെ പിടിച്ചുകൊണ്ടുപോയി പാർപ്പിക്കാൻ ആൾതാമസം കുറഞ്ഞ സ്ഥലങ്ങളിലും വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലുമാകും അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്ന മൃഗസ്നേഹികളുടെ സേവനം പ്രദേശം തിരിച്ച് നിശ്ചയിക്കും. ഷെൽട്ടറിൽ തന്നെ നായ്ക്കളുടെ ജനന നിയന്ത്രണത്തിനായി അനിമൽ ബർത്ത് കൺട്രോൾ സ്കീം നടപ്പാക്കും. തദ്ദേശ വാർഡ് തലത്തിൽ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ച് ആക്രമണകാരികളായ നായ്ക്കളെ കണ്ടെത്തും. ഇവയുടെ പേവിഷബാധ വെറ്ററിനറി ഡോക്ടറുടെ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ പരിശോധിച്ച് ആവശ്യമെങ്കിൽ കുത്തിവയ്പ്പിലൂടെ ദയാവധം നടത്തും. മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കി തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനും യോഗത്തിൽ ധാരണയായി.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് നാലാം ദിവസത്തിലേക്ക് കടന്ന ഓൺലൈൻ ടാക്സി തൊഴിലാളികളുടെ സമരം ഭാഗികമായി പിൻവലിച്ചു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകളിൽ സമരം അവസാനിപ്പിച്ച് സർവീസ് പുനരാരംഭിച്ചപ്പോൾ ഡ്രൈവർമാരുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഊബർ ആപ്പിനെതിരെ സമരം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഗൂഗിൾ മീറ്റ് വഴി ഊബർ പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ല. അടുത്ത ആഴ്ച കൊച്ചിയിലെത്തി നേരിട്ട് ചർച്ച നടത്താമെന്നാണ് കമ്പനി അറിയിച്ചതെന്ന് ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കൾ വ്യക്തമാക്കി. പരിഹാരം കാണാത്തതിനാൽ ഊബർ ആപ്പിലെ ഡ്രൈവർമാർ സമരം തുടരാൻ തീരുമാനിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. രാജ്യത്തെ കായിക താരങ്ങളുടെ കഴിവും സമർപ്പണ ബോധവും എണ്ണമറ്റ ഇന്ത്യക്കാർക്ക് പ്രചോദനമേകുന്നത് തുടരുകയാണെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ പ്രൌഢോജ്വല തുടക്കം. രാജ്ഞി കാമല, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആന്റി ബെർണാം, കോമൺവെൽത്ത് സ്പോർട്സ് പ്രസിഡന്റ് ഡൊണാൾഡ് റുക്കാരെ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാമൻ രാജാവ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തെ കായികമേളയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങ് തുടങ്ങും മുമ്പ് തന്നെ ഇന്ത്യ ആദ്യ മെഡൽ ഉറപ്പിച്ചു. വനിതകളുടെ 75 കിലോ വിഭാഗം ബോക്സിംഗിൽ സെമിഫൈനൽ ഉറപ്പിച്ച ലെവ്ലിന ബോർഗോ ഹെയ്നാണ് മെഡൽ നേടത്തിലെത്തിയത്. പ്രാഥമിക റൌണ്ടിൽ ലെവ്ലിനേക്ക് ബൈ ലഭിച്ചതോടെ നേരിട്ട് സെമിയിലെത്തുകയായിരുന്നു. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതിചേർത്ത ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനെ SIT ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ DYSP നോട്ടീസ് റിബേഷിന് നൽകിയിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വാഹന പരിശോധനയ്ക്കിടെ തലശ്ശേരി കോളശ്ശേരിയിൽ കാറിൽ കടത്തുകയായിരുന്ന 4 ഗ്രാമിലധികം MDMA 3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചമ്പാട് സ്വദേശി മുഹമ്മദ് ഷദാബ് റോഷൻ, പന്നിനൂരിലെ മുഹമ്മദ് റഫ്നാസ്, പുന്നോലിലെ മുസ്താഫിർ എന്നിവരാണ് പിടിയിലായത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 170 രൂപ കുറഞ്ഞ് 1,05,840 രൂപയായി. 13,230 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. കാനനൂർ സ്പോർട്ടിംഗ് ക്ലബിന്റെ സ്ഥാപകരിൽ ഒരാളായ കണ്ണൂർ താണയിലെ MK നാസർ അന്തരിച്ചു. കണ്ണൂരിലെ സാമൂഹ്യ സാംസ്കാരിക കായിക മേഖലയിൽ സജീവമായിരുന്ന അദ്ദേഹത്തിന് 66 വയസ്സായിരുന്നു. കബറടക്കം വൈകിട്ട് സിറ്റി ജമാഅത്ത് പള്ളിയിൽ. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ മൃതദേഹം ഖബറടക്കി. രാവിലെ മലപ്പുറം തിരൂർക്കാട് മഹല്ല ജുമാ മസ്ജിദിലായിരുന്നു സംസ്കാരം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗത്തിൽ ആദരസൂചകമായി മുസ്ലിം ലീഗിന്റെ 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം

മാണ് ഇക്കാര്യം അറിയിച്ചത്. കോട്ടയം അയർക്കുന്നം മാറ്റുപ്പള്ളിയിൽ വിഷം കഴിച്ചു മരിച്ച നാലു പേരുടെയും സംസ്കാരം ഇന്ന് നടത്തും. ഉച്ചകഴിഞ്ഞാണ് സംസ്കാര ചടങ്ങുകൾ. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തും മാമ്പറ്റ ഡോൺ ബോസ്കോ കോളേജ് ടൂറിസം ക്ലബും ചേർന്ന് തേവർമലയിലേക്ക് മഴ നടത്തം സംഘടിപ്പിച്ചു. കേരള ടൂറിസം, കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, DTPC കോഴിക്കോട് എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി CK കാസിം MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തു. തെരുവുനായകളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഓൺലൈൻ ടാക്സി തൊഴിലാളി സമരം ഭാഗികമായി പിൻവലിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
1: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. പാക് അധീന കാശ്മീരിലെ അടിച്ചമർത്തൽ വിഷയം ഐക്യരാഷ്ട്ര സംഘടന അവഗണിക്കുന്നതിൽ നിരാശ അറിയിച്ച് ഇന്ത്യ. സമാന സംഭവ വികാസങ്ങൾ സംഘടന അപലപിക്കുന്ന കാര്യം ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ശ്രദ്ധയിൽപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസ. രാജ്യത്തെ കായിക താരങ്ങളുടെ കഴിവും സമർപ്പണബോധവും ഇന്ത്യക്കാർക്ക് പ്രചോദനമേകുന്നത് തുടരുകയാണെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. ആലപ്പുഴയിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് ഡയറി തിരുത്തിയ കേസിലാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഒരു ഉദ്യോഗസ്ഥനും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ADGP MR അജിത് കുമാറിൽ നിന്നുണ്ടായതെന്നും അതിനാലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നതെന്നും മന്ത്രി കെ മുരളീധരൻ. ഭരിക്കുന്ന ഗവൺമെന്റിനോട് ഉദ്യോഗസ്ഥർ അനുകൂല സമീപനമെടുക്കാറുണ്ടെങ്കിലും അജിത് കുമാർ അതിനപ്പുറത്തേക്ക് നീങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി, ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിലെ 8 സ്ഥലങ്ങളിൽ ED റെയ്ഡ്. ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് റെയ്ഡ്. കണ്ണൂർ സെൻട്രൽ ജയിൽ ഉപദേശക സമിതി പുനഃസംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, ടി ജയകൃഷ്ണൻ, സജീവ് മാറോളി എന്നിവർ പുതിയ അംഗങ്ങളാണ്. 5 തവണ ലോക ചാമ്പ്യനായ വിശ്വനാഥൻ ആനന്ദ് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. ഫിഡെ മേധാവി റഷ്യയുടെ അർക്കാഡി ദോക്കോവിച്ചിനെതിരെ യൂറോപ്യൻ യൂണിയൻ ഉപരോധമേർപ്പെടുത്തിയതിനെ തുടർന്നാണിത്. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഗാനോത്സവത്തിലേക്ക്. പാട്ടുകൾക്കായി വാട്സപ്പിലൊരു ഹായ് ഇടു, തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440. 9400224440 ഇതാണ് നമ്പർ, ഇതിലേക്കാണ് ഹായ് ഇടേണ്ടത്. ആടുപുലിയാട്ടം എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ പാട്ടാദ്യം. കൈതപ്രത്തിൻ്റെ രചന, സംഗീതം രതീഷ് വേഗ.

0: ഹലോ, നമസ്കാരം ശുഭ.
1: നമസ്കാരം സാർ.
0: ശുഭ, കുറച്ചു ദിവസമായി കാസ് നിൽക്കുന്നു.
1: കുറേ ദിവസമായി ഇങ്ങനെ ട്രൈ ചെയ്യുന്നതിന് കിട്ടുന്നില്ല
0: കിട്ടുന്നില്ല.
1: എന്നെക്കാട്ടും കൂടുതൽ എന്റെ അമ്മയാണ് റേഡിയോ ആരാധക. ഞങ്ങള് ചെറുതിലെ റേഡിയോ ആയിട്ട് കുറെ കണക്ഷൻ ഉള്ളതാണ്.
0: അതെല്ലേ,
1: ടി വി ഉണ്ടെങ്കിൽ കൂടി റേഡിയോ ആണ് അമ്മയ്ക്ക്. അമ്മയാണ് ഇതിന്റെ മെയിൻ ആള്.
0: അതെ, അമ്മ അവിടെ ഉണ്ടോ?
1: അപ്പൊ എപ്പോഴും അമ്മ, ഞാനിവിടെ എന്റെ വീട്ടിലാണ്.
0: ശുഭയുടെ വീട് എവിടെയാ?
1: എന്റെ വീട് പയ്യോളിയാണ്.
0: അമ്മ അവിടെ ഉണ്ട്.
1: അമ്മ അച്ഛനുള്ളത്.
0: അമ്മയുടെ പേരെന്താ?
1: അമ്മന്റെ പേര് വത്സല, അച്ഛന്റെ പേര് ഗംഗാധരൻ.
0: അവർ കേൾക്കുന്നുണ്ടാവുമോ പരിപാടി?
1: കേൾക്കുന്നുണ്ടാവും. അമ്മ റേഡിയോ അടുത്തു വെച്ചിട്ടാണ് പണികളൊക്കെ കേൾക്കുന്നത്. അപ്പൊ എന്നോട് എപ്പോഴും പറയലുണ്ട്, നീ ഒന്ന് വിളിക്കീ വിളിക്കീന്ന്. അപ്പൊ അനിയത്തിന്റെ കുട്ടികൾ വന്നപ്പോഴും ഒരു ദിവസം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ കട്ടായി പോയി, സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അമ്മ പിന്നെ എല്ലാ കാര്യങ്ങളും റേഡിയോയിൽ കേൾക്കും. ആരോഗ്യപരമായിട്ടുള്ളതും കൃഷിപരമായിട്ടുള്ളതൊക്കെ
0: അതൊക്കെ അനുവർത്തിക്കുകയും ചെയ്യും അല്ലേ? പ്രാക്ടിക്കൽ ആയിട്ട് ജീവിതത്തിൽ കൊണ്ടുവരും, നല്ല കാര്യം.
1: അതന്നെ, കൃഷിന്റെ ഒക്കെ ഭയങ്കര, ചെടികളുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉള്ള ആളാണ്.
0: ഒരു ചെടിയമ്മയാണ്.
1: അപ്പം അനിയത്തിന്റെ മക്കളും എന്റെ മക്കളൊക്കെ പറയും, അമ്മമ്മ ഒരു റേഡിയോ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് കളിയാക്കും.
0: അല്ല, അതെന്താ വെച്ചാൽ അതൊരു ഒരു ഒരു പ്രായോഗിക വിജ്ഞാനം കൂടിയാണല്ലോ പലതും നമ്മള്.
1: അതെ, അത് എന്ത് പറയുമ്പോ റേഡിയോയിൽ ഇങ്ങനെ
0: കേട്ടിട്ടുണ്ട്. റഫറൻസ് ബെഞ്ച് റേഡിയോ ആണ് എപ്പോഴും. നല്ല കാര്യം. അപ്പൊ അമ്മയോട് ഞങ്ങള് അമ്മ കേൾക്കുന്നുണ്ടെങ്കിൽ അമ്മയോട് ഞങ്ങളുടെ ഹായ് അമ്മയോട് അച്ഛനോട് കേട്ടോ.
1: അതെ, കേൾക്കുന്നുണ്ടാവും. എന്താണോ ഇപ്പൊ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന്
0: കേൾക്കുന്നുണ്ടാവും. നല്ല കാര്യം. അല്ല, ഇതില് പ്രായോഗികമായിട്ട് നമുക്ക് ജീവിതത്തിൽ അനുവർത്തിക്കാവുന്ന കുറെ നിർദ്ദേശങ്ങള്, നല്ല ഉപദേശങ്ങള്, പിന്നെ കാലാകാലങ്ങളിലുള്ള കൃഷിരീതികൾ, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ പ്രക്ഷേപണത്തില് ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ.
1: പിന്നെ ശ്രീനിവാസന്റെ ആരാധക കൂടിയാണ്. എപ്പോഴും പറയലുണ്ട്, നീ ഈ പാട്ട് ആവശ്യപ്പെടണേന്നറിയാം.
0: നടൻ ശ്രീനിവാസന്റെ അല്ലേ?
1: നടൻ ശ്രീനിവാസന്റെ ആരാധകനാണ്. ആ സിനിമ കണ്ട് ടി വിയിൽ ഇങ്ങനെ വരുമ്പോഴെന്ത് ഉണ്ടെങ്കിലും ഇരുന്ന് കുത്തിരുന്ന് കാണും. അതാണ്
0: നാടോടിക്കാറ്റ് അല്ലേ?
1: നാടോടിക്കാട്ട്
0: നമ്മുടെ ഒരു കൾട്ട് മൂവി എന്നൊക്കെ പറയുന്ന രീതിയിൽ എത്തിപ്പോയി മലയാളത്തില്. അങ്ങനെ ഒരുപാട് പേര് അതിലെ ഡയലോഗ്.
1: കലാകാരനാണ്, നമ്മളെ ചിരിപ്പിക്കുന്ന കൂടെ
0: നടനാണ്. തീർച്ചയായും അത് ജീവിതത്തിന്റെ ഒരു കയ്പുള്ള ഭാഗങ്ങൾ വളരെ മധുരത്തിൽ പൊതിഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് വളരെ നീട്ടി തരുന്നൊരു മനുഷ്യനായിരുന്നു. എന്തായാലും അദ്ദേഹത്തെ ഓർക്കാൻ കൂടിയാണ് ഈ ഗാനം. കരകാണ കടലിലെ മേലെ.
1: അതെ,
0: എന്തായാലും പരിചയപ്പെടാനും സംസാരിക്കാനും കഴിഞ്ഞല്ലോ. അമ്മയ്ക്ക് അച്ഛനു വേണ്ടി മകളുടെ ഒരു പരിശ്രമം ആണിത് എന്നുള്ളത് അവർ ഓർക്കുന്നു, കേൾക്കുന്നു.
1: പിന്നെ പറഞ്ഞ റേഡിയോ ഞങ്ങള് എന്റെ കുട്ടിക്കാലത്ത്

0: പിന്നെ അങ്ങനെ നമ്മൾക്ക് റേഡിയോ ഒന്നും അങ്ങനെ പരിചയമല്ലല്ലോ. അപ്പൊ ഞങ്ങളെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അവര് അവരെ മക്കളൊക്കെ ഗൾഫിലൊക്കെയാണ്. അപ്പൊ ടേപ്പ് റെക്കോർഡ് കണ്ടാൽ പാട്ടൊക്കെ തന്നെ വെക്കും. അപ്പൊ ഞാനും അനിയത്തിയൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാൻ വേണ്ടി നിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നെന്ന് കേൾക്കുമ്പോഴും മുപ്പര് ആയ ഓഫാക്കും പാട്ട് ടേപ്പ് റെക്കോർഡ്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾക്കൊരു സങ്കടം പോലെയായിരുന്നു. അപ്പൊ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞ നമുക്കൊരു റേഡിയോ വാങ്ങാന്ന് പറഞ്ഞ അങ്ങനെ വാങ്ങിക്കൊണ്ടാന്ന് റേഡിയോ. എന്നിട്ട് ഞാൻ
1: ആ കാലം മുതലേ മക്കളുടെ കാര്യത്തിൽ അത്രയും ശ്രദ്ധയും അവരൊക്കെ ഒരു വിഷമമില്ലാതെ നോക്കാനുള്ള പരിശ്രമവും ഉള്ള ഒരു അച്ഛനമ്മയാണ് ചുരുക്കത്തിൽ.
0: അതെ അതെ അതെ. ആ റേഡിയോ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്നിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാല് അവിടെ നന്നാക്കാൻ അച്ഛന്റെ ഒരു ചങ്ങാതി ഉണ്ട്, കടയിൽ
1: കൊണ്ടുപോകും.
0: എപ്പോഴും പറയും ഇത് വേറെ വാങ്ങിക്കാം എന്ന് പറയും. ഇത് പണ്ടത്തെ റേഡിയോ ആണ്, ഒഴിവാക്കാൻ പറ്റൂല.
1: ഒരു വൈകാരികമായ ബന്ധമുള്ള റേഡിയോ ആണ്. എന്തായാലും അവരോടുള്ള സ്നേഹ എന്താ പറയാ സ്നേഹാദരങ്ങളോട് കൂടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ സർ.
1: ഓക്കെ ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ശിവാനന്ദൻ.
1: ശിവാനന്ദൻ തിക്കോടി. വാട്സപ്പിൽ ശിവാനന്ദൻ, സിന്ധു, ശില്പ, ശ്യാമ എന്നിവർ എപ്പോഴും ആവശ്യപ്പെടാറുണ്ട്.

0: അതെ, കണ്ടിരുന്നു
1: ഇതുവരെ കോൾ കിട്ടിയിട്ടില്ല.
0: അതെ അതെ, രാത്രി നമ്മുടെ ഗാനോത്സവം പരിപാടിയിലൊക്കെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട് അല്ലേ?
1: അത് കേൾക്കാറുണ്ട്, പിന്നെ രഞ്ജിനി രാത്രി കേൾക്കാറുണ്ട്.
0: ആ ഞാൻ ഉദ്ദേശിച്ചത് സോറി, ഗാനോത്സവം അല്ല, രഞ്ജിനി, രഞ്ജിനി അല്ലേ?
1: രഞ്ജിനി ആരും ആവശ്യപ്പെടാറുണ്ട് പാട്ട്.
0: അതെ,
1: കിട്ടും. ഞാൻ ചെറുപ്പത്തിലേ റേഡിയോ ആരാധന, ടി വി ഉണ്ടെങ്കിൽ എന്നോട് ഭാര്യ പറഞ്ഞു ഇങ്ങനെ ടി വി ഉണ്ടോ, ഞാൻ പറഞ്ഞു ഞാൻ റേഡിയോന്റെ ആളാണ്, ചെറുപ്പത്തിലെ ഫിലിപ്സ് റേഡിയോ കേട്ട് കേട്ട് പരിചയം.
0: അപ്പോ അന്ന് ചെറുപ്പത്തിൽ സ്വയം വാങ്ങിച്ചതാണോ അതോ വീട്ടിൽ അച്ഛനായിട്ട് വാങ്ങിച്ചതാണോ?
1: എന്റെ പാപ്പ വാങ്ങിച്ചതാണ്.
0: അതെ, പാപ്പ
1: വാങ്ങിച്ചു, ചേട്ടൻ വാങ്ങിച്ചു, ഞാൻ പോകർ റേഡിയോ കൊണ്ടു നടക്കും, കുറച്ചുകാലം ഗൾഫിലായിരുന്നു.
0: അതെ അല്ലേ,
1: ഗൾഫിലും വന്നാലും റേഡിയോ ആണ് കേൾക്കുക, എന്റെ ഫേവറേറ്റ് റേഡിയോ ആണ്.
0: അതെ അല്ലേ,
1: റേഡിയോ കേട്ടിട്ടില്ലെങ്കിൽ ബാക്ടറി ദൂരം തന്നെ റേഡിയോ വേലിച്ച് വെച്ചിട്ട് മുടക്കി പാട്ട് കേട്ട ശീലമുണ്ട് എനിക്ക്. അത്രയും റേഡിയോ നേരെ അടുപ്പത്തിലാണ്. ആർ കെ മാമനോടൊക്കെ പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ മൂടാടി ഞാൻ താമസം, ഇപ്പോൾ ചിക്കോടി എത്താറ് എല്ലാവരും ഇവിടെ താമസിക്കാണ്.
0: വിരമിച്ചോ അതോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഞാനിപ്പോ സെക്യൂരിറ്റി പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സർവീസ് തരണം.
0: അതെ, നല്ല കാര്യം. നമുക്ക് പറ്റുന്ന
1: ഗൾഫിലായിരുന്നു.
0: അതെ,
1: അവിടെ പോയാൽ ഞാൻ മറ്റേ വാട്സപ്പും ഫേസ്ബുക്കും ഉണ്ടെങ്കിൽ കൂടി റേഡിയോ ആണ് എന്റെ ഫേവറേറ്റ്.
0: അതെ, അവിടെയും ഗൾഫിൽ ഒരുപാട് ചാനലുകളൊക്കെ ലഭ്യമായിരുന്നല്ലോ അല്ലേ?
1: അന്ന് ഇല്ലായിരുന്നില്ല, അന്ന് റേഡിയോ അവിടുത്തെ റേഡിയോ ഉള്ളത്.
0: അതെ അല്ല, ഇപ്പൊ അല്ല, ന്യൂസ് ഓൺ എയർ ആപ്പ് ഉണ്ടായിരുന്നില്ല, അത് സ്വാഭാവികം. അന്ന് അവിടുത്തെ റേഡിയോ കേൾക്കാൻ അവസരമുള്ളൂ.
1: അവിടുത്തെ കേൾക്കാൻ അവസരം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പുലർച്ചയ്ക്കൊക്കെ 6-5
0: കേൾക്കുമായിരുന്നു. അവിടുന്ന് ട്യൂൺ ചെയ്ത് നമ്മളെ മേലെ കിട്ടുമായിരുന്നോ?
1: ഇല്ല, കോഴിക്കോട് കിട്ടൂല, ആലപ്പുഴ റേഡിയോ സ്റ്റേഷൻ
0: കിട്ടുമായിരുന്നോ?
1: അത്രയും ചെറുപ്പത്തിൽ പുലർച്ചയ്ക്ക് എണീറ്റൊക്കെ ഞാൻ പ്രഭാതൊക്കെ കേട്ടിരുന്നു.
0: ശരി, അപ്പൊ അത്രയും നമ്മള് എന്താ പറയുക, നാടുമായിട്ടുള്ള ഒരു പൊക്കിൾ കൂടി ബന്ധമാണ് റേഡിയോയിലൂടെ. മനസ്സിലായി, മനസ്സിലായി. അത്രയും പ്രയത്നിച്ച് നമ്മൾ അത്രയും നേരത്തെ എഴുന്നേറ്റൊക്കെ കേൾക്കണമെങ്കിൽ അതിനോടുള്ള പ്രിയം ഇനി വാക്കുകളിലൂടെ പറയണമെന്നില്ല.
1: ഓരോരുത്തരും പറയും, നിനക്കെന്താ ചൂടുണ്ടോ ഇത്ര ഓർക്കും പാട്ട് കേൾക്കാൻ. ഞാൻ പറഞ്ഞു രാവിലെ പാട്ടും പ്രഭാത ഗീതമൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്, ചെറുപ്പത്തിലേ അങ്ങനെയാണ്.
0: അതെ, ആ ഒരു ശീലം. പിന്നെ മാത്രല്ല, നമ്മള് പ്രവാസിയായിരിക്കുമ്പോഴേ നാടിനോടുള്ള ഒരു ഹൃദയബന്ധം കാണിക്കുന്ന, അതിനെ നമ്മൾ തൊടുന്ന പോലെയാണ് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ.
1: അതെ അതെ,
0: അവിടെ എത്തുന്നവർക്കേ മനസ്സിലാവുള്ളൂ എന്റെ ഒരു ആവശ്യകതയും ഒരു അല്ലേ നൽകുന്നൊരു ആശ്വാസവും. എന്തായാലും താങ്കളുമായി സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പൊ സിന്ധു ശില്പിയൊക്കെ വീട്ടുകാര്,
1: സിന്ധു ഇവിടെ ഉണ്ട്, ശില്പ സൗദിയിൽ നൈസായിട്ട് വർക്ക് ചെയ്യുന്നു, ഇളയ മോള് ശ്യാമ ബാംഗ്ലൂരിൽ പിന്നെ.
0: അപ്പൊ എല്ലാരോടും ഞങ്ങളെ മക്കളോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ, ഫാമിലി വീട്ടുകാരോടൊക്കെ.
1: പാട്ടിട്ട് തന്നെ ഉടനെ വിളിക്കാറുണ്ട് പേരോടൊക്കെ.
0: അതല്ലേ,
1: ഞങ്ങളെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുന്ന അങ്ങനെയാണ്.
0: എന്തായാലും ഇന്ന് നേരിട്ട് പരിചയപ്പെടാനും സംസാരിക്കാൻ കഴിഞ്ഞോണ്ട് ഇത്രയും വിശേഷങ്ങൾ പരസ്പരം പങ്കുവെക്കാൻ കഴിഞ്ഞല്ലോ.
1: എന്തായാലും
0: നമുക്ക് ധ്വനിയിലെ മാനസ നിലയിൽ കേൾക്കാട്ടോ.
1: അപ്പൊ
0: ഇതുപോലെ ഇനി ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ സംസാരിക്കാം. ഓക്കെ
1: ഓക്കെ ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ ഇതാരാണ്? ഗൗരി നാരായണൻ.
1: അതെ, കൊയിലാണ്ടി.
0: എന്താണ് ഗൗരി ചേച്ചി വിശേഷങ്ങള്?
1: സുഖായിട്ടിരിക്കുന്നു സാറേ. പിന്നെ
0: പറയൂ.
1: സിനിമയിലുള്ള പാട്ട് കൊണ്ടാട്ടം പാട്ട് കേൾക്കണം. അതെന്റെ മകന്റെ മകളാണ് അഭിനയിക്കുന്നത്. മകളായിട്ട്.
0: ആ ശരി. നമ്മളെ അച്ഛമ്മക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ അത്.
1: ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അന്നതിന് ശേഷം അവളിപ്പം വരവ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. പിന്നെ ഇപ്പൊ ഇനിയിപ്പോ അടുത്ത മാസം ഒരു വേറൊരു സിനിമ ഉണ്ട്, കളഭ സുഗന്ധിതം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ. അപ്പൊ അതൊക്കെ കാണാനും കേൾക്കാനും ഭയങ്കര ആഗ്രഹമുണ്ട്.
0: തീർച്ചയായും വലിയ അതൊക്കെ നമുക്ക് അഭിമാനമുള്ള കാര്യല്ലേ. കുട്ടികളുടെ ടാലന്റ് ഇത്രയും നല്ല സ്കെയിലുള്ള ഒരു പടങ്ങളിൽ വന്നു, അത് വലിയൊരു ഹിറ്റായി മാറിയില്ലേ അല്ലേ?
1: ഭയങ്കര സന്തോഷമുണ്ട് സാറേ, ഭയങ്കര സന്തോഷം.
0: അവളുടെ പേര്?
1: മകള് അമൃതവർഷിണി.
0: ആ അമൃതവർഷിണി.
1: അവള് എറണാകുളത്താണ് താമസിക്കുന്നത്.
0: അതെ. അവിടെ ഏത് സ്കൂളിലാ പഠിക്കുന്നേ?
1: അവള് കേന്ദ്രീയ വിദ്യാലയം കൊച്ചി. പഠിച്ചപ്പോ
0: പ്ലസ് വണ്ണിലെത്തി.
1: ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്.
0: സന്തോഷം.
1: അങ്ങനെയാണ് സിനിമ കയറിയത്. തുടരും സിനിമയിലായിരുന്നു ഫസ്റ്റ്
0: കയറിയത്. ഏറ്റവും വലിയ നല്ലൊരു വലിയൊരു ബ്രേക്കായി മാറി അല്ലേ ആ പടം തന്നെ?
1: അതെ അതെ അതെ, ഭയങ്കര ഫേമസ് ആയി മാറി. ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ ഒരുപാട് കാലമായി സാറെ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് ഇത് കിട്ടാൻ വേണ്ടിട്ട്, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. പിന്നെ ഈ ഒരു മണി സമയം ഭയങ്കര തിരക്കായിരിക്കും
0: വീട്ടിലല്ലേ,
1: ഭക്ഷണത്തിന്റെ ഭയങ്കര തിരക്കായിരിക്കും, അതുകൊണ്ട് കിട്ടുന്നില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്തും കൊണ്ടിരിക്കുന്നു.
0: ആഗ്രഹം ഒരു ഭാഗത്ത്, തിരക്കൊരു ഭാഗത്ത്. ഞങ്ങൾക്ക് അതിനൊക്കെ ചേച്ചിയോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്കാണ് സന്തോഷം. കാരണം ഇതുപോലെ
1: ആകാശവാണിയിലുള്ള എല്ലാവർക്കും ഭയങ്കര
0: മക്കൾ. അമൃതവർഷിണിക്ക് ഒരു അമൃതവർഷിണി ഒരു മോളെയുള്ളോ? മോന്?
1: അല്ല അല്ല, മകനുണ്ട്. തിങ്സ് ആണ് അവര്. ഒരു പെണ്ണാണ്.
0: മോന്റെ പേരെന്താ?
1: തന്നെ അവൻ നല്ലോണം പാട്ടുപാടും.
0: അതെ അല്ലേ. മോന്റെ പേരെന്താ?
1: പാട്ടുപാടും. അമ്മ പിന്നെ ഒരു ഡാൻസ് പാട്ട് അങ്ങനെയുള്ള ഒരാളാണ്. അതും പിന്നെ ആ വഴിയില് മക്കൾ വന്നു.
0: നല്ല കാര്യം. മോന്റെ അമൃതവർഷിണിയുടെ ട്വിൻ ബ്രദറിന്റെ പേരെന്താ? മോന്റെ പേരെന്താ?
1: മോന്റെ പേര് ആദിത്യദേവ്.
0: ആദിത്യദേവ്. ഓക്കെ.
1: ആദിത്യദേവ് അമൃതവർഷിണി.
0: എന്തായാലും

0: എന്റെ മകൻ നെവിയിലാണ്
1: ആ
0: കൊച്ചിയിൽ.
1: ആ ഓ മനസ്സിലായി. അപ്പൊ അങ്ങനെ
0: ആ
1: കൊച്ചിയിലാണ് അല്ലേ.
0: അപ്പൊ
1: ഓക്കെ
0: ആ അതെ, അപ്പൊ അവരവിടെ സെറ്റിലായത്.
1: ഓക്കെ
0: ഞാൻ കോഴിക്കോടാണ്
1: ആ
0: താമസിക്കുന്നത്.
1: മനസ്സിലായി. ആ ഹാ
0: അപ്പൊ എന്റെ ഫ്രണ്ട്സുകളുണ്ട്
1: ആ
0: കാലിക്കറ്റ് ബഡ്ഡീസ് എന്ന് പറഞ്ഞിട്ട്
1: ആ ഹാ ഹാ
0: കൂട്ടായ്മ
1: ആ
0: കൂട്ടായ്മയുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്
1: ഡെഡിക്കേറ്റ് ചെയ്യാം.
0: പാട്ടും
1: ആ
0: അവർക്ക് എല്ലാവർക്കും
1: നമ്മളെ
0: വേണ്ടി ഞാൻ
1: പേരക്കുട്ടിയുടെ ആ
0: പാട്ടും.
1: ഡാൻസും അവരുടെ അവരുടെ ആ കുടുംബ ജീവിതത്തിന്റെ മനോഹാരിത ചിത്രീകരിച്ച പാട്ടല്ലേ ഉദ്ദേശിക്കുന്നത്? കൊണ്ടാട്ടം.
0: അതെ അതെ അതെ, മോളാണ് നല്ലോണം ഡാൻസ് കളിക്കുന്ന
1: ഓക്കെ
0: മോളാണ്.
1: ഓക്കെ ഓക്കെ. അപ്പൊ ചേച്ചി പരിചയപ്പെട്ടതിൽ സന്തോഷം. ഒരുപാട് വീട്ടിലെ ബാക്കി എല്ലാവരോടും ഞങ്ങൾ സ്നേഹാന്വേഷണം കേട്ടോ.
0: ഓ
1: താങ്ക് യു
0: താങ്ക്
1: യു.
0: കേൾക്കുന്നതാണ്
1: മനസ്സിലായി മനസ്സിലായി.
0: ഞാൻ ട്രൈ ചെയ്തതാണ്.
1: ഓക്കെ ഓക്കെ. വെൽക്കം ചേച്ചി, വെൽക്കം ചേച്ചി. ഓക്കെ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
2: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മൻ കി ബാത്ത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി.

0: മോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
1: ഗാനോത്സവം തത്സമയ ഫോണിൽ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൾക്കായി വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. 9400224440 ഇതാണ് നമ്പർ. ഹായ് ഇടുന്നവരെയാണ് തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം സർ.
1: ആ, ഇതാരാണ്? മോഹനൻ.
2: മോഹനൻ പുത്തഞ്ചേരിയാണ്.
1: ആ, എന്താണ് സർ വിശേഷങ്ങളൊക്കെ?
2: സുഖമായിരിക്കുന്നു.
1: ആ, എവിടെയാ? നമ്മളെ പുത്തഞ്ചേരിയാണോ അതോ തറവാട്ട്
2: പേര്? പുത്തഞ്ചേരി.
1: ആ സ്ഥലത്ത് തന്നെയാണോ?
2: ഗിരീഷിന്റെ ബ്രദറാ.
1: ആ, ഓ, അത് ശരി. ആ ഹാ ഹാ, ഓക്കെ. അതെ അല്ലേ, മൂത്ത ഏട്ടനാ?
2: ആ, സ്വന്തം ഏട്ടൻ.
1: ആ ഹാ, ഓക്കെ.
2: അപ്പം ഞാൻ വിളിച്ചത് ശരിക്കും എന്റെ വൈഫിന് വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പം
1: അതെയോ?
2: എന്നോട് ട്രൈ ചെയ്തപ്പോ എനിക്ക് കിട്ടിയത്.
1: ആ
2: ഹാ ഹാ, അതെ.
1: ആ, എവിടെ എവിടെയാണ്? കോഴിക്കോട് തന്നെയാണോ?
2: ആ, ഞാൻ ഇടക്കാടാ താമസിക്കുന്നത്.
1: ആ, നമ്മളെ ഇവിടെ വെസ്റ്റ് ഈസ്റ്റിൽ ഇടക്കാട് അല്ലേ?
2: അതെ സാർ. ആ,
1: ഇപ്പൊ വീട്ടിൽ തന്നെ ഇവിടെ ഉള്ള ആളാണോ? കോഴിക്കോട് തന്നെ ആയിരുന്നോ?
2: അതെ അതെ, ഞാൻ കോഴിക്കോട്, പുത്തഞ്ചേരി കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്.
1: അല്ല അതല്ല, എനിക്കറിയാം, ഞാൻ ചോദിക്കുന്നത്. അല്ല, ജോലിയായിട്ട് കോഴിക്കോട് തന്നെ ഉണ്ടായിരുന്നു എന്ന് ഉദ്ദേശിച്ചത്.
2: അതെ അതെ, ഞാൻ കോഴിക്കോട് ഇതിലായിരുന്നു, PWD.
1: അതെയോ? ആ ഹാ,
2: അതെ അതെ.
1: ആ, മറ്റേ നമ്മൾ അത്തോളി അടുത്താണല്ലോ.
2: അതെ അതെ.
1: ഓക്കെ.
2: അപ്പൊ ഞാൻ എന്താ പറയാ, PWD കോംപ്ലക്സ്
1: മറ്റേ മാനാഞ്ചിറ. ആ,
2: മാനാഞ്ചിറ എവിടെയായിരുന്നു?
1: വിരമിച്ചിട്ട് കുറച്ചായോ?
2: ഓ,
1: റിട്ടയർ ചെയ്തോ?
2: 2006.
1: ആ,
2: അല്ലേ, ഗിരീഷിനേക്കാൾ 11 വയസ്സ് മൂത്തതാണ്.
1: അതെ, ഓക്കെ. അപ്പോ നമുക്ക് 10-20 വർഷത്തോളായി അല്ലേ നമ്മുടെ?
2: അതെ അതെ അതെ.
1: ഓക്കെ. വൈഫ് അവിടെ ഉണ്ടോ സംസാരിക്കാൻ?
2: ആ, വൈഫ് ഉണ്ട്. ഞാൻ കൊടുക്കാം.
1: ആ,
2: കൊടുക്കാം.
3: ഹലോ, നമസ്കാരം.
1: ആ ചേച്ചി, നമസ്കാരം.
3: ആ ഹാ ഹാ,
1: എന്താ വിശേഷം? ചേച്ചിയുടെ പേരെന്താ?
3: എന്റെ പേര് ശൈലജ.
1: ആ ഹാ,
3: ഞാനും റിട്ടയർഡ് ആണ്.
1: അതെയോ? എന്തിലായിരുന്നു?
3: വെസ്റ്റിലെ എഞ്ചിനീയറിംഗ് കോളേജ്.
1: ആ അതെയോ? ആ ഹാ.
3: അപ്പൊ ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ, കുട്ടികളൊന്നുമില്ല. ഗിരീഷിന്റെ മക്കള് ഞങ്ങളെ മക്കളെ തന്നെ.
1: അതെ അതെ. അവരിപ്പോ ദിനാഥൊക്കെ അവിടെ സിനിമയിലും ഒക്കെ കുറച്ച് സജീവാണല്ലോ അല്ലേ?
3: ഓ, ദിനാഥ് സജീവാ. ഇപ്പൊ ജിദ്ദീൻ പുത്തഞ്ചേരി.
1: അതെ. ആ, ഇപ്പൊ കണ്ടു, നാളെ കണ്ടു. അതുപോലെ മറ്റേ ബീന ചേച്ചിയൊക്കെ നമുക്ക് ഓരോ പ്രോഗ്രാമിലൊക്കെ മുമ്പ് പങ്കെടുക്കാറുണ്ട്, ഇവിടെ വരാറുണ്ട്. ഗിരീഷ് ഭട്ടിലപ്പോ അദ്ദേഹം നിരന്തരം ലളിതഗാനങ്ങളായിട്ടും പല ആവശ്യങ്ങൾക്കും ഒക്കെ ഞങ്ങള് എത്രയോ കാലമായിട്ടുള്ള ഒരു ആകാശവാണി, ഒരു ഹൃദയബന്ധമുള്ള മനുഷ്യനായിരുന്നു, നമുക്കറിയാലോ.
3: പിന്നെ കുഞ്ഞിരാമൻ.
1: അതെ, എനിക്കറിയാം, നമ്മളെ കെ കുഞ്ഞിരാമൻ. അതെ, അറിയാനല്ലേ. അതെ, കെ കുഞ്ഞിരാമൻ. പക്ഷേ ഞങ്ങളുടെ കമ്പോസർ എന്ന നിലയിൽ വളരെ ശ്രദ്ധേയമായ എത്രയോ പാട്ടുകളുടെ ആളല്ലേ. പിന്നെ അങ്ങനെ
3: ഓ, എനിക്കിഷ്ടമുള്ള ഒരു പാട്ട്, കണ്ണോട് കണ്ണോരം എന്നുള്ള പാട്ട്.
1: ആ,
3: കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും. ഈ പാട്ട്
1: ആ വീരപുത്രന്റെ പാട്ടല്ലേ?
3: അതെ, വീരപുത്രൻ.
1: ആ, ശ്രേയാ ഘോഷാൽ പാടിയ ഗാനല്ലേ?
3: അതെ.
1: ആ ഹാ ഹാ.
3: അപ്പൊ സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞാലും
1: അതെ. എന്തായാലും ഇതുപോലെ ഒരു ഹായ് ഇടാനുള്ള ഒരു അവസരം ഉള്ളതുകൊണ്ടാണല്ലോ നമുക്കിങ്ങനെ തീരെ കാത്തിരുന്നിട്ട് കിട്ടാത്തവരുമായി സംസാരിക്കാനുള്ള ഒരു അവസരമായി മാറിയത്. അപ്പോ അതെ, സാറിന്റെ അടുത്തൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ.
3: അതെ,
1: ഓക്കെ, സന്തോഷം കാത്തിരുന്നതിലും പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം. ഓക്കെ സാർ, താങ്ക് യു. പാട്ട് കേൾക്കാം കേട്ടോ.

0: ഹലോ, നമസ്കാരം. ഹലോ.
1: നമസ്കാരം.
0: ആ നമസ്കാരം, നമസ്കാരം. കുറച്ച് ദിവസമായി തോന്നുന്നില്ലേ, ഹായ് ഇട്ടുകൊണ്ട് കാത്തിരിക്കുന്നു. ജിഷയുടെ സ്ഥലം എവിടെയാ?
1: ഇത് ബാലുശ്ശേരി വട്ടോളി.
0: വട്ടോളി. ആ ആ ഓക്കെ. എന്തൊക്കെയാ വിശേഷങ്ങൾ?
1: വിശേഷം സുഖം തന്നെ. ഇന്ന് മഴയില്ല.
0: ഇന്ന് മഴയില്ലാത്തത്?
1: ആ, രാവിലെ ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ വെയിലാണ്.
0: മഴയും വെയിലും മാറി മാറി, നല്ല കഠിനമായ വെയിൽ പെട്ടെന്ന് ഒരു നിമിഷം മാറുകയും അതുപോലെ കടുത്ത മഴയും വന്നോണ്ടിരിക്കുന്നില്ലേ ഇപ്പൊ, അല്ലേ? നമ്മുടെ പഴയ കർക്കിടകമൊക്കെ എവിടെയോ പോയി മറിഞ്ഞു. അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ പുതിയൊരു കാലാവസ്ഥയായിട്ട് ഇനി എന്താ പറയാ, ശീലിച്ച് അഡാപ്റ്റ് ചെയ്തൊക്കെ വരേണ്ട മനുഷ്യരായി മാറുന്നു എന്നാണ് എനിക്ക്
1: തോന്നുന്നത്.
0: നമ്മുടെ പ്രകൃതം എല്ലാം ഒരു വലിയ മാറ്റത്തിന്റെ വക്കത്ത് നിൽക്കുന്ന ഒരു തലമുറയാണോ നമ്മൾ എന്നുള്ള സന്ദേഹം ചിലപ്പോഴൊക്കെ തോന്നും, അല്ലേ?
1: ആദ്യമൊക്കെ 10 വെയില് എന്നൊക്കെ പറയായിരുന്നു, ഇപ്പോ അതൊന്നുമില്ല.
0: പഴമൊഴികൾ മാത്രമല്ല, നമ്മുടെ ആചാരീതികള്, ശീലങ്ങള് എല്ലാം പുതിയ രീതിയിലേക്ക് മാറിപ്പോകാൻ നിർബന്ധിതമായി മാറ്റേണ്ടി വരുമോ എന്നുള്ളതൊക്കെയാണ്. പോട്ടെ, നമ്മള് വലിയ വിഷയങ്ങളൊന്നും സംസാരിച്ച് നമ്മളെ മനസ്സ് ഭാരം കൂട്ടണ്ട. നമുക്ക് പാട്ടല്ലേ കേൾക്കണ്ടേ, അല്ലേ?
1: ആ അതെ അതെ, ഞാൻ ഒന്ന്

0: ഹസ്ബൻഡിന് എടുത്ത് കൊടുക്കേ.
1: ഓ കൊടുത്തോളൂ.
2: ഹലോ.
1: ആ ഹലോ, നമസ്കാരം.
2: ആ ഹലോ,
1: എങ്ങനെയാ പേര്?
2: വിശ്വനാഥൻ.
1: ആ ഹാ, അപ്പോ ഉച്ചക്ക് വീട്ടിൽ വരുമോ?
2: ഇന്ന് ലീവായിരുന്നു, മഴയൊക്കെ ആയതുകൊണ്ട്.
1: ആ ഹാ ഹാ ഹാ, ഓക്കെ. അപ്പോൾ രണ്ടുപേരും എന്നാ പാട്ടിൻ്റെ ഒരു അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ? ഭക്ഷണത്തിലേക്ക് ഭക്ഷണം തുടങ്ങിയോ?
2: ഭക്ഷണം ഇപ്പോൾ തുടങ്ങും.
1: അതിന് ഇത് ഇതിലൊരു തീരുമാനമായിട്ട് മതി എന്ന് വിചാരിച്ചിരിക്കുകയാണ്.
2: ആ ഞാൻ ഓരോ ചെറിയ പണിയിലൊക്കെയാണ്.
1: ആണോ? ആ ഹാ ഹാ, എന്നാൽ ഇപ്പം ആവശ്യപ്പെട്ട പാട്ട് നമുക്ക് കളിവാക്കുന്ന സിനിമയിലെ ഗഗന നീലിമ എന്നുള്ള പാട്ടാണ് കേൾക്കണമെന്ന് പറഞ്ഞത്.
2: ആയിക്കോട്ടെ ആയിക്കോട്ടെ.
1: ബിജു നാരായണൻ ശ്രീജ ഒരു പാടിയ
2: പാട്ടാണ്.
1: പാട്ട് കേട്ടാലോ?
2: ഓക്കേ,
1: എന്നാൽ പണി തുടരാം, അതിനുശേഷം ഭക്ഷണത്തിലേക്ക് കടക്കാം, പാട്ടും കേൾക്കാം.
2: ഓക്കെ
1: ഓക്കെ, എന്നാൽ താങ്ക് യു.

0: ഹലോ, നമസ്കാരം.
1: ഹലോ ഹലോ
0: ആ ഹലോ
1: ഹലോ, നമസ്കാരം നമസ്കാരം.
0: നമസ്കാരം. കുറെ പ്രാവശ്യമായി നമുക്ക് പാട്ടിന് വേണ്ടി ഇങ്ങനെ പല രൂപത്തിൽ മെസ്സേജസ് ആയിട്ട് അതായിട്ട് ഇതായിട്ടൊക്കെ ഇടുന്നു.
1: ഒരുപാട് ദിവസമായി.
0: ഇത് മടുത്തുപോലെ മനുഷ്യൻ ഇങ്ങനെയാണെങ്കിലേ.
1: അല്ലില്ല, മടുക്കണമെന്നില്ല. ഞങ്ങളിങ്ങനെ പണിന്റെ ഇടയിൽ കുട്ടി ഇങ്ങനെ റേഡിയോ കേട്ടോണ്ട്.
0: അതെ അതെ, അതുകൊണ്ട് മടുപ്പില്ല.
1: സന്തോഷമായി കോള് കിട്ടിയപ്പോ.
0: വേറെ കൂട്ടുകാരൊക്കെയാ?
1: കൂട്ടുകാരോട് ഇഷ്ടം വേറെ ആൾക്കാരുണ്ട്. ശതമാരുണ്ട്, വിവേക് ഉണ്ട്.
0: എന്തിന്റെ വർക്ക്ഷെഡ് ആണോ?
1: ആ വർക്ക്ഷോപ്പിലാണ്.
0: എന്തിന്റെ വർക്ക് അവിടെ?
1: ഞങ്ങൾക്ക് ഇന്റീരിയർ വർക്കാണ്, പ്ലൈവുഡിന്റെ.
0: ആ പ്ലൈവുഡിന്റെ അല്ലേ.
1: ആ വാഴയൂര്.
0: വാഴയൂര്. അപ്പം ഒരു വലിയ ടീം അതിനു വേണ്ടി ഇങ്ങനെ പ്രയത്നിച്ചോണ്ടിരിക്കും.
1: രാജേഷ് പുതുക്കോട് വേറെ ഉണ്ട് ഇങ്ങനെ പറയും. മൂപ്പരോട് എന്തേലും ഇന്ന് ലീവായതാണ്, ഭയങ്കര ആഗ്രഹം വിളിക്കാൻ വേണ്ടിട്ട്.
0: എന്തായാലും എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയാണ് നമ്മൾ ഇന്ന് പാട്ട് ആവശ്യപ്പെടുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണോ താമസമൊക്കെ?
1: ആ അവിടെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ രാവിലെ അവിടെ വന്ന് 8 മണിയാകുമ്പോ തുടങ്ങും പാട്ടിടെ. പിന്നെ 2 മണിക്ക് പിന്നെ ന്യൂസ് വരുമ്പോ ഓഫ് ആക്കും. 3 മണിക്ക് തുടങ്ങും.
0: അങ്ങനെയാ.
1: പിന്നെ 5 മണി വരെ പാട്ട് കേട്ട് വിളിച്ചു.
0: രണ്ടരക്ക് ഒരു ഇടയ്ക്ക് ഓൺ ആക്കിയ കുറച്ചൊരു ഗസൽ കേൾക്കായിരുന്നല്ലോ, അതിൽ ഇൻട്രസ്റ്റ് ഇല്ലേ?
1: രണ്ടരക്ക് വരല്ല, ഞങ്ങൾ ഉറങ്ങിപ്പോ.
0: ഒരു ക്ഷീണമുള്ള പണിയാണ് അല്ലേ. വർഷം കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങും. അവിടെ മെസ് ആയിട്ടുണ്ടോ അതോ എല്ലാരും അവനവൻ കൊണ്ടുവരാണോ? അങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. ഓക്കെ ഓക്കെ.
1: എന്താ സുഖം തന്നെയല്ലേ?
0: ആ സന്തോഷായിരിക്കുന്നു. പക്ഷേ വേറെ എന്താ, ആരും എന്തോ ചോദിക്കണ്ടല്ലോ. ആ കൊടുക്കൂ.
1: ഹലോ,
0: എന്താ രാധാകൃഷ്ണ ഏട്ടാ വിശേഷം?
1: ഞങ്ങള് കുറെ ആൾക്കാർ സ്ഥിരമായിട്ട് ഹായ് ഇടും, പക്ഷെ ഒന്നും എടുക്കില്ല. അപ്പൊ ഞാൻ പിന്നെ കുറെ
0: മടുത്തു. മടുത്തു അതാ പറഞ്ഞ ഞാൻ. ഇത് ഇങ്ങനെ ഇട്ടിട്ട് മടുത്തു.
1: പുതിയ നമ്പർ ഓരോരുത്തർ നമ്മള് പുതിയ ലോങ് സൈഡിലൊക്കെ ആള് വരുമ്പോ നമ്പർ ട്രൈ
0: ചെയ്തു. നല്ല സന്തോഷം. ഞങ്ങളെ മെസ്സേജ് കാണാഞ്ഞിട്ടല്ല, ഇപ്പൊ ഇത് ഒരുപാട് പോയി പറഞ്ഞ പോലെ തുറന്നു നോക്കാൻ പോലും പറ്റാത്ത അത്ര മെസ്സേജസ് ഇവിടെ ഉണ്ട്. അതിന്റെ ചെറിയ പ്രായോഗിക ബുദ്ധിമുട്ട് കൊണ്ട് കേട്ടോ.
1: സംസാരിക്കാൻ
0: സന്തോഷം.
1: നമ്മള് സ്ഥാപനം
0: തുടങ്ങിയ നല്ല കാര്യം. അതവിടെ ഓണായിരിക്കട്ടെ, അതൊരു വർക്കത്തായിട്ട് ഇരിക്കട്ടെ അല്ലേ. അതെല്ലേ, അതെ, അവർക്ക് കേൾക്കുമ്പോ ഒരു സന്തോഷം അല്ലേ. അവർ പലപ്പോഴും ഇങ്ങനെ ഇത്ര റേഡിയോ കേട്ട് പരിചയമില്ലാത്തവർക്ക് അതൊരു അനുഭവമായിരിക്കും. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ഒരു ഹലോ വിവേക്.
2: ഹലോ.
0: ആ വിവേക് നമസ്കാരം.
2: കൊറേ കാലമായി വർത്തമാനം വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നത്.
0: അതെ, നല്ല കാര്യം. വിവേക് ഇന്ന് ഇവർക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടി എന്താ ഷെയർ ചെയ്ത് കൊണ്ടുവന്നിട്ടില്ലേ? ആ മീൻ പൊരിച്ചതൊക്കെ ഉണ്ട്. ആദ്യം അനൗൺസ് ചെയ്താലും ഇതിന് പിടിയും വലിയ ആയിരിക്കും ചിലപ്പോ. എല്ലാരും പലരും കൊണ്ടുവരും അല്ലേ. കൊടുക്കും. നല്ല കാര്യം. എന്തായാലും നിങ്ങളെ കൂട്ടായ്മ ഉഷാറായി നടക്കട്ടെ കേട്ടോ. വർക്കും നമുക്ക് രാജേഷ് തിളക്കത്തിലൊരു പാട്ടാ പറഞ്ഞത്, അത് കൊടുക്കാം. അപ്പോ ഞങ്ങളെ സ്നേഹാന്വേഷണം ബാക്കി സംസാരിക്കാൻ കഴിയാത്ത എല്ലാരോടും. ഓക്കെ റൈറ്റ്.

0: ഹലോ, നമസ്കാരം.
1: ഹലോ സാർ,
0: ആ ഹലോ ധാരാ, ശോഭന.
1: കുറേ കാലായി സാർ നിനക്കിടന്ന്.
0: ഞാൻ കാണുന്നുണ്ട് ശോഭന, അതില് കാണുന്നു. ഇപ്പോഴാണ് വിളിക്കാൻ, ഇപ്പൊ നാടൻ ഭാഷ പറഞ്ഞ എപ്പോഴാണ് കൂടിയത്?
1: ആയിക്കോട്ടെ സാറേ,
0: എന്തായാലും കൂടിയല്ലോ അല്ലേ.
1: ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം.
0: ശോഭന ജൂൺ മുതല് മെസ്സേജ് അയക്കുന്നുണ്ട് അല്ലേ? ജൂൺ അല്ല, അതിന് മുമ്പ് ജൂൺ 4-ാം തീയതി മുതൽ കിടക്കുന്നുണ്ട് ഇവിടെ കൊറേ ഹായ്.
1: തുടങ്ങുന്നുണ്ട് സാറേ, ഈ പരിപാടി തുടങ്ങിയെന്നേ ഞാൻ തുടങ്ങി.
0: അതെ അതെ, ഞാൻ കാണുന്നുണ്ട് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പഴേ ചെലപ്പോ അതങ്ങ് ആ ചാറ്റുകൾ താഴേക്ക് അങ്ങ് പോയി പോകും. അപ്പൊ പിന്നെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച കൊറേ മെസ്സേജ് അത് പോട്ടെ, നമ്മള് കിട്ടാത്ത കഥ പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല. എന്തൊക്കെയാ വേറെ വിശേഷങ്ങൾ? എവിടെയാ സ്ഥലം?
1: നല്ല വിശേഷം, കൊടുവള്ളിയാണ്.
0: ആ ഹാ, വർക്ക് ചെയ്യുന്നുണ്ടോ?
1: സാറിനാദ്യം വിളിക്കുന്നുണ്ട്, വിളിക്കണ്ടായിരുന്നു. വീട്ടിൽ തന്നെ
0: വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ
1: വീട്ടു ജോലികളും ആട് പശു എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ പോകുന്നു.
0: ഒരു വലിയ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്നൊക്കെ ഇപ്പത്തെ ഭാഷ പറയുന്ന മാതിരിയാണ് അല്ലേ? ആട് പശു കോഴി അല്ല, ഞാൻ അങ്ങനെ അങ്ങനല്ല ഉദ്ദേശിച്ച, അല്ല വീട്ടിലെ കാര്യം ഒപ്പം വീടിന് പുറത്തുള്ള കുറെ ഇങ്ങനെയുള്ള ഇവരെയൊക്കെ കൂടി നമ്മൾ പരിഗണിക്കണം. വീട്ടുകാരെ നമ്മൾ നോക്കുന്ന പോലെ തന്നെ നമ്മൾ വളർത്തുന്നവരെയും നമ്മൾ ശ്രദ്ധിക്കണല്ലോ. അവരിങ്ങനെ വിളിച്ചോണ്ടിരിക്കില്ലേ, ആലേന്ന് വിളി വരുന്നുണ്ടോ? സമയായില്ലേ കൊടുക്കാൻ? ഉച്ച വെള്ളം കൊടുക്കേണ്ട നേരായോ? അതെ അല്ലേ. എത്ര പശുക്കളുണ്ട് അല്ലേ?
1: പശു ഇപ്പൊ ഇല്ല സാറേ, ഇപ്പൊ എനിക്ക് വയ്യാതെയായി, അതിക്കിരി വീണ് കാലൊക്കെ പൊട്ടി, അപ്പൊ അതൊക്കെ ഒഴിവാക്കി. ഇപ്പൊ മാടുണ്ട്, പിന്നെ കോഴിയുണ്ട്, കിളിയുണ്ട്, മീൻ വളർത്തലുണ്ട്, അങ്ങനെയൊക്കെ
0: സജീവമാണ്.
1: വെറുതെ ഇരിക്കുമ്പോ എന്തെങ്കിലും ജോലികളൊക്കെ അങ്ങനെ പോവാ.
0: എന്തെങ്കിലും ഒരു ജോലിയൊന്നും അല്ല, ഇതൊരു വലിയ ഒരു ഒരു കമ്പനി നടത്തുന്നത്ര അധ്വാനം നിങ്ങൾ പറഞ്ഞിടത്തോളം.
1: മഴ പെയ്യുമ്പോ മാത്രമേ ബുദ്ധിമുട്ട് തോന്നുള്ളൂ. നമ്മള് എന്തെങ്കിലും പുല്ലുകളും പുല്ലുകളൊക്കെ വെട്ടിക്കൊണ്ടെത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ
0: നിർവഹിക്കും. അതെ, ആശ്രയിച്ചു നിൽക്കുന്ന ജീവികളല്ലേ.
1: അതെ അതെ,
0: ഇറക്കി വിട്ടാലും അകത്തേക്ക് ഓടി വരുന്ന കോഴിയുണ്ടോ? ഓ, ഞാൻ ഉഷാറായിരിക്കുന്നു, ഉഷാറായിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നേ, വേറെ വീട്ടില് വേറെ ആരെങ്കിലും ഉണ്ടോ സഹായിക്കാൻ? അറിയണ്ടോ,
1: വീട്ടില്
0: ഭർത്താവുണ്ട്, ബസ് പോകുന്നതാണ്. അതെ അതെ, ദയവായിട്ട് സംസാരിച്ചിട്ടുണ്ട് പഴയ ബസ് റൂട്ടുകളെ കുറിച്ചൊക്കെ.

0: ആ പണ്ട് കുറെ കാലം പോയ സർവീസ് അനുഭവങ്ങളൊക്കെ അന്നൊരിക്കൽ ആദ്യകാലം ഫോണിൽ സംസാരിച്ചു എനിക്ക് ഓർമ്മയുണ്ട്.
1: സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
0: ഗുരുവായൂർ റൂട്ടിലോ? എവിടെ പോയതല്ലേ?
1: ഗുരുവായൂരല്ല,
0: കടാമ്പുഴയോ?
1: അരീക്കോട്.
0: ആ റൂട്ടിലായിരുന്നു.
1: കോഴിക്കോട്. ലോങ് റൂട്ട് ആയിരുന്നു.
0: അതെ, റോങ് റൂട്ട്. അതെ, എവിടെ ദീർഘദൂര ഒരു ബസ്സിലാണെന്നൊരു ഓർമ്മ.
1: ഒരുപാട് 35 വർഷം ഇത് വർക്ക് ചെയ്തു.
0: അതെ, അതൊക്കെ എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ട്. എന്തായാലും അദ്ദേഹത്തോടും ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ.
1: ഓ പറയൂ സാർ, ഇടയ്ക്കുള്ളതൊക്കെ വിളിക്കാറുണ്ട്.
0: ഓക്കേ, നമുക്ക് ഇന്ന് കേൾക്കേണ്ട പാട്ട് ചാന്ദുവട്ടിലെ ജാനകമ്മ പാടിയ പാട്ടില്ലേ?
1: ടലിന്റെ അങ്ങിക്കരയിലെ ആ പാട്ട്.
0: നേരം വിളിക്കുന്ന നേരം
1: ഭയങ്കര ഇഷ്ടം എനിക്ക്.
0: കേൾക്കാട്ടോ.
1: ഓ സാർ
0: കൂടി പരിചയം. ഓക്കെ, താങ്ക് യു.
1: ഓ സാർ.

ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് വിദേശത്തു നിന്നൊക്കെ ധാരാളം ഹായ് മെസ്സേജസ് വരാറുണ്ട്. കഴിഞ്ഞ ദിവസം സ്വീഡനിൽ നിന്ന് മാക്സ്വൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നു, അതുപോലെ ദുബായ്, പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വാട്സാപ്പിൽ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട്, മെസ്സേജ് ഇടാറുണ്ട്. നിർഭാഗ്യവശാൽ വാട്സപ്പ് കോള് നമുക്കിപ്പോൾ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസരം വരുമ്പോൾ നമ്മുടെ വിദേശത്തുള്ള പ്രിയ സുഹൃത്തുക്കളെ കൂടി പങ്കെടുപ്പിക്കാം. പരിപാടി അവസാനിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം രാഹുൽ.

0: അതിയന്നൂർ, ലിജിൻ കുന്നിലേത്ത്, ലൈസ അഗസ്റ്റിൻ, രഘു ചന്ദ്രിക, ബിൻസിലാൽ ചിതറ, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, എ ജെ സലീം, അനീഷ് നായർ, കലവൂർ ബിസി, പി എം ലാൽ, എ കെ സുജിത്ത്, ജയദേവ് കോട്ടയം, സുഷമ അനിൽ, സുനിത ടി എസ്, മീര വിജയകുമാർ. സംവിധാനം റൂബി ബാബു.
1: അവൾക്ക് എന്തു പറ്റി? അവൾക്ക് എന്താ സംഭവിച്ചത്? ഞാൻ പിന്നെ വിളിച്ചപ്പോ അവൾ എഴുന്നേറ്റില്ല, ഒന്നും മിണ്ടിയില്ല.
2: മഹാഭാവി, നീ അവളെയും കൊന്നുവല്ലേ? പട്ടാപ്പകല് ഒരുത്തിയെ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് നീ ഇപ്പോഴും ഞെളിഞ്ഞു നടക്കുന്നു അല്ലേ? ആ പാവം പെണ്ണിന്റെ ശവം എന്ത് ചെയ്തടാ? ആരും ഉണ്ടായിരുന്നില്ലേ ഇതൊക്കെ കാണാൻ?
1: ഇല്ല, ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഡോറാത്തി ആന്റിയുടെ കൂടെ കിടത്തി ഉറക്കി.
2: ഡോറോത്തി ആന്റിയോ? അതാരാ?
1: ആന്റിയാ. ആന്റി മരിച്ചു പോയതല്ലേ? ആന്റിയുടെ അടക്ക് കഴിഞ്ഞിട്ടല്ലേ ഞാൻ വന്നത്?
2: ആന്റിയുടെ അടക്ക് കഴിഞ്ഞോ? ബാക്കി പറ. ഡേവിഡ്, ഉറങ്ങാതെ എഴുന്നേൽക്ക്. ഡേവിഡ്, ശേ,
3: ഡേവിഡ് പിന്നെ കണ്ണു തുറന്നില്ല. അളവിൽ കൂടുതൽ സോഡിയം പെന്റാത്തോൾ ശരീരത്തിലെത്തിയാൽ ശ്വാസതടസ്സവും ഹൃദയാഘാതവും സംഭവിക്കും. അത് തന്നെ ഇവിടെ ഡേവിഡിനും സംഭവിച്ചു. പക്ഷേ ജീവൻ വെടിയും മുമ്പ് ഡേവിഡ് പറഞ്ഞ ചില കാര്യങ്ങൾ ധനപതിയുടെ സംശയത്തിന് സ്ഥിരീകരണം നൽകി. പക്ഷെ ഞങ്ങൾക്ക് ഡേവിഡിന്റെ വാക്കുകൾ മറ്റൊരു തുമ്പാണ് നൽകിയത്.
4: മരിച്ചുപോയെന്ന് ഡേവിഡ് പറഞ്ഞ ഡൊറോത്തി ആന്റിയെ തേടിയായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങിയത്. അത് തീർച്ചയായും ഡേവിഡിന്റെ റിലേറ്റീവോ പരിചയക്കാരിയോ ആയിരിക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു.
5: എന്നിട്ട് കണ്ടെത്തിയോ?
3: ഇത്തിരി പ്രയാസപ്പെട്ടെങ്കിലും ഞങ്ങളത് കണ്ടുപിടിച്ചു. ഡേവിഡിന്റെ ഇടവക പള്ളിയിലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ട ഒരു വൃദ്ധ.
4: അപകടത്തിന് ദൃക്സാക്ഷിയായ യുവതിയെ നിശബ്ദയാക്കിയ ഡേവിഡ് അവളെ ഡൊറോത്തി ആന്റിയുടെ കല്ലറയിൽ തന്നെ കൊണ്ടുചെന്ന് അടക്കി. അവളുടെ കയ്യിലെ ബാഗ് ഉൾപ്പെടെ ആരും അറിയാതെ.
5: ഓ ദൈവമേ, എന്തെല്ലാം ക്രൂരതകൾ! എങ്കിലും ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ ഒരു യുവതിയെ കൊന്ന് ശവം മറ്റൊരിടത്ത് കൊണ്ടുപോയി മറവ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണില്ലേ? ഒരു ദൃക്സാക്ഷിയുമില്ലാതെ വിശ്വസിക്കാൻ പറ്റുന്നില്ല.
3: താങ്കളുടെ ഈ സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു.
4: അന്ന് അപകടം നടന്ന സ്ഥലം ധനപതിക്ക് ഓർമ്മയുണ്ടല്ലോ. വർഷങ്ങൾ ഇത്ര